0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 30 വ്യാഴാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 14 തിരുവോണം നക്ഷത്രം. ഓപ്ര വിൻഫ്രി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും ഒന്നിനും തികയാതെ വരും. നമ്മുടെ കയ്യിലുള്ള നല്ല കാര്യങ്ങളെ കാണാതെ ഇല്ലാത്തതിനെ ഓർത്ത് പരാതിപ്പെടാനാണ് നമുക്ക് പലപ്പോഴും സമയം. എന്നാൽ നമുക്ക് ലഭിച്ച കൊച്ചു കൊച്ചു ഭാഗ്യങ്ങളെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞു നോക്കുക. ജീവിതം എത്ര മനോഹരമാണെന്ന് അപ്പോൾ മനസ്സിലാകും. പരാതികൾ മാറ്റിവെച്ച് ഉള്ളതിന് നന്ദി പറഞ്ഞ് ഈ സുന്ദരമായ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ 14-ാമത്തെ പുലരിയിലേക്ക് നമ്മുടെ രാമചരിതാമൃതം പരിപാടി വിജയകരമായി 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ രാമചരിതാമൃതം പരിപാടിയിലൂടെ അറിയുന്നത് മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റിനെക്കുറിച്ചും കാത്തു സൂക്ഷിക്കേണ്ട നന്ദി ബോധത്തെക്കുറിച്ചുമാണ്. സുഗ്രീവനുമായുള്ള സൗഹൃദത്തിന് ശേഷം പറഞ്ഞ വാക്കുപാലിക്കാൻ സുഗ്രീവൻ വൈകുമ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ കിഷ്കിന്ധയിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. ആ സന്ദർഭത്തിൽ നന്ദികേട് എന്ന മഹാപാപത്തെക്കുറിച്ച് എഴുത്തച്ഛൻ പറയുന്ന അതിപ്രശസ്തമായ വരികളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ബ്രഹ്മജ്ഞനുണ്ടല്ലോ നിഷ്കൃതി ചൊല്ലുന്നു, കൃതജ്ഞന് നിഷ്കൃതിയില്ല കേട്ടോ ലക്ഷ്മണ. എത്ര കഠിനവും എന്നാൽ ചിന്തോദീപകവുമായ വരികളാണ് ഇത്. ബ്രഹ്മഹത്യ, അതായത് ഒരു ബ്രാഹ്മണനെ കൊലപ്പെടുത്തുക പോലുള്ള ഏറ്റവും വലിയ പാപങ്ങൾക്ക് പോലും ഈ ലോകത്ത് എവിടെയെങ്കിലും പ്രായശ്ചിത്തം, അതായത് നിഷ്കൃതി ഉണ്ടായേക്കാം. എന്നാൽ കൃതജ്ഞന്, അതായത് ചെയ്ത നന്മയെ മറന്ന് നന്ദികേട് കാണിക്കുന്നവന് ഈ ലോകത്ത് ഒരു പ്രായശ്ചിത്തവുമില്ല എന്നാണ് ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നത്. നമ്മൾ പ്രതിസന്ധികളിൽ വീണു പോകുമ്പോൾ നമുക്ക് താങ്ങായി നിന്നവരെ, നമ്മളെ സഹായിച്ചവരെ പിന്നീട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറന്നു കളയുന്ന സ്വഭാവം ഇന്നത്തെ കാലത്ത് പലരിലും കാണാറുണ്ട്. ചെയ്ത നന്മകളെ മറക്കുന്നതിനേക്കാൾ വലിയൊരു പാപം വേറെ ഇല്ല എന്നാണ് രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മെ സഹായിച്ചവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരികെ സഹായിക്കുക എന്നതാണ് ഒരു ഉത്തമ മനുഷ്യന്റെ ലക്ഷണം. സ്വാർത്ഥത കൊണ്ട് കണ്ണു തുറക്കാതെ നമ്മെ വഴി നടത്തിയവരോടും സഹായിച്ചവരോടും ഉള്ളിലെപ്പോഴും നന്ദിയും കടപ്പാടും സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നന്മയുള്ള ഒരു മനസ്സിന് മാത്രമേ നന്ദിയുള്ളവരാകാൻ കഴിയൂവെന്ന തിരിച്ചറിവോടെ ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 30-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും രാജ്യങ്ങളും സംസ്കാരങ്ങളും തമ്മിൽ സമാധാനവും ഐക്യവും വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമായി ആചരിക്കുന്നു. 2011 ഐക്യരാഷ്ട്രസഭ ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ ഓഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ചയാണ് സൗഹൃദ ദിനം ആഘോഷിക്കുന്നതെങ്കിലും ആഗോളതലത്തിൽ UN അംഗീകരിച്ച ഔദ്യോഗിക തീയതി ജൂലൈ 30 ആണ്. ആഗോളതലത്തിൽ വലിയൊരു സാമൂഹിക വിപത്തായ മനുഷ്യക്കടത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും ഇരകളാക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 30 UNന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ദിനമായി ആചരിക്കുന്നു. ചൂഷണങ്ങൾക്കും അടിമത്തത്തിനും ഇരയാകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പുനരധിവാസവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ സ്ത്രീശക്തിയുടെ പ്രതീകവും പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി ജനിച്ചത് 1886 ജൂലൈ 30 ആണ്. തമിഴ്നാട്ടിൽ ജനിച്ച അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ബിരുദധാരികളിൽ ഒരാളായിരുന്നു. 1926 മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗമായി അവർ ചരിത്രം കുറിച്ചു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നതിലും ചെന്നൈയിലെ പ്രശസ്തമായ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിലും അവർ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. 2-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നടന്നത് 1945 ജൂലൈ 30 ആണ്. ഹിരോഷിമയിൽ വിക്ഷേപിക്കാനുള്ള അണുബോംബിന്റെ ഭാഗങ്ങൾ എത്തിച്ച ശേഷം മടങ്ങുകയായിരുന്ന USS ഇന്ത്യാനാപോളിസ് എന്ന യുദ്ധക്കപ്പൽ പസഫിക് സമുദ്രത്തിൽ വെച്ച് ജാപ്പനീസ് അന്തർവാഹിനി ആക്രമിച്ച് തകർത്തു. കടലിൽ അകപ്പെട്ടുപോയ 100-ക്കണക്കിന് സൈനികർ സ്രാവുകളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് ചരിത്രത്തിലെ ഭീതിതമായ ഓർമ്മയാണ്. ലോക പ്രശസ്ത ബോഡി ബിൽഡറും ഹോളിവുഡ് നടനും അമേരിക്കയിലെ കാലിഫോർണിയ മുൻ ഗവർണറുമായ അർണോൾഡ് ശ്വാസനഗർ ജനിച്ചത് 1947 ജൂലൈ 30 ആണ്. ഓസ്ട്രിയയിൽ ജനിച്ച അദ്ദേഹം മിസ്റ്റർ ഒളിമ്പ്യ പട്ടങ്ങൾ നേടി ബോഡി ബിൽഡിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. പിന്നീട് ഹോളിവുഡിലെത്തി ടെർമിനേറ്റർ പരമ്പരയിലൂടെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോ ആയി മാറി. യൂറോപ്പിലെ ടെലിവിഷൻ ചരിത്രത്തിൽ വലിയൊരു മുന്നേറ്റം കുറിച്ചുകൊണ്ട് യൂറോവിഷൻ തങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര തത്സമയ സംപ്രേഷണ പരീക്ഷണം നടത്തിയത് ജൂലൈ മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. BBC ഉൾപ്പെടെയുള്ള ചാനലുകളെ കോർത്തിണക്കി അതിരുകൾക്കപ്പുറത്തേക്ക് ദൃശ്യങ്ങൾ ഒരേ സമയം എത്തിക്കാൻ കഴിഞ്ഞത് പിൽക്കാലത്ത് ആഗോള സാറ്റലൈറ്റ് ചാനൽ വിപ്ലവത്തിന് വഴിയൊരുക്കി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഓരോ ഫ്രെയിമിലും ചിത്രകാരന്റെ ഭാവനയും സംഗീതത്തിന്റെ ആർദ്രതയും നിറച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ വികാരങ്ങളെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ ദൃശ്യവിസ്മയങ്ങളുടെ വരത്തമ്പുരാൻ. ഇന്ന് ജൂലൈ 30. മലയാള സിനിമയിലെ ഭാവുകത്വപരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ച സുവർണ കാലഘട്ടത്തിന്റെ അമരക്കാരൻ ഭരതന്റെ ഓർമ്മദിനം. വാണിജ്യ സിനിമകളുടെ ചട്ടക്കൂടുകളെ തകർക്കാതെ തന്നെ അവയ്ക്ക് ഉന്നതമായ കലാമൂല്യം നൽകാൻ കഴിഞ്ഞ അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരു മികച്ച ചിത്രകാരൻ കൂടിയായിരുന്ന അദ്ദേഹം തന്റെ വരകളുടെയും വർണ്ണങ്ങളുടെയും ഭാവന മുഴുവൻ സിനിമയുടെ ഓരോ ഫ്രെയിമുകളിലേക്കും പകർത്തി. പ്രകൃതിയുടെ മനോഹാരിതയും മനുഷ്യ ശരീരത്തിന്റെ ഭാവപകർച്ചകളും അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകളിലൂടെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭൂതിയായി പ്രേക്ഷകരിലേക്ക് ഒഴുകിയെത്തി. പ്രണയത്തിന്റെ വശ്യതയും വിരഹത്തിന്റെ നോവും പ്രതികാരത്തിന്റെ തീക്ഷ്ണതയും ഇത്രമാത്രം തനിമയോടെ ആവിഷ്കരിച്ച മറ്റൊരു സംവിധായകൻ മലയാളത്തിലില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും എക്കാലത്തും മലയാളി ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയാണ്. ദൃശ്യവും ശ്രാവ്യവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് സിനിമയെ ഒരു സമ്പൂർണ്ണ കലയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അഭിനേതാക്കളുടെ ഉള്ളിലെ മികച്ച പ്രകടനങ്ങളെ പുറത്തെടുക്കുന്നതിലും വരികൾക്കിടയിലെ ഭാവങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലും അദ്ദേഹം പുലർത്തിയ കൃത്യത പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്നും ഒരു വലിയ പാഠപുസ്തകമാണ്. മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധേയമായ വ്യക്തിത്വം നേടിക്കൊടുത്ത ഭരതൻ എന്ന വിസ്മയ സംവിധായകന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഈ ദിനത്തിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: Qué infame. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ?
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

0: ദാസന്റെയും വിജയന്റെയും ദുബായ്.
1: CID എസ്കേപ്പ്.
2: ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: Info@7.
8: നമസ്കാരം. ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ആലത്തൂർ താലൂക്ക് പരിധിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തിയുള്ള നിയമം ബോധവൽക്കരണ പരിപാടി ആലത്തൂർ ലീഗൽ സർവീസ് കമ്മിറ്റി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് KG പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ, CDS ചെയർപേഴ്സൺമാർ, വൈസ് ചെയർപേഴ്സൺമാർ, ഉപസമിതി കൺവീനർമാർ, കുടുംബശ്രീ ജീവനക്കാർ എന്നിവർക്കായി കുടുംബശ്രീ ജില്ലാ മിഷനും കുടുംബശ്രീ ജെൻഡർ വികസന പദ്ധതിയും ആലത്തൂർ ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രീംകോടതിയുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിൽ ക്യാമ്പിന് തുടക്കം കുറിച്ചത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വിവിധ വിജ്ഞാൻ വാർഡുകളിൽ മേൽനോട്ട ചുമതല വഹിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിന് August 3 രാവിലെ 10 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. ഗ്രാമപഞ്ചായത്തുകളായ മുതലമട, ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിലാണ് നിയമനം. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള യുവതി യുവാക്കൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ജാതി, വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായോ കൊല്ലങ്കോട്, മലമ്പുഴ, ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകളുമായോ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505005 നമ്പർ ഒരിക്കൽ കൂടി 0491-2505005. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ PG വിഭാഗങ്ങളിൽ സീറ്റൊഴിവ്. കോളേജുകളിലെ പ്രോഗ്രാം, സംവരണം എന്നിവ തിരിച്ചുള്ള സീറ്റൊഴിവ് കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. പ്രവേശനം ആഗ്രഹിക്കുന്ന ക്യാബിനറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം August 4 കോളേജിൽ നേരിട്ടോ പ്രതിനിധി വഴിയോ ഇമെയിലിലൂടെയോ അറിയിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 0466-2212-2223 നമ്പർ ഒരിക്കൽ കൂടി 0466-2212-2223. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 6 ഒരു വർഷം ദൈർഘ്യമുള്ള വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു. CEK, NSDC അലൈഡ് കോഴ്സുകളിൽ SLC ഡിഗ്രി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ സൺഡേ ബാച്ചുകളുമായി പഠിക്കാം. ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഫയർ ആൻഡ് സേഫ്റ്റി, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നിവയാണ് കോഴ്സുകൾ. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷാ ഫോറത്തിനും www.ccekcampus.org സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 75-93-87-30-24 നമ്പർ ഒരിക്കൽ കൂടി 75-93-87-30-24. കുഴൽമന്ദം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് August 4 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ് ബിരുദം, കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 2026 January 1, 45 വയസ്സ് കവിയരുത്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-2274-350 നമ്പർ ഒരിക്കൽ കൂടി 0492-2274-350. മലമ്പുഴ വില്ലേജിൽ കനാൽ പുറമ്പോക്കിൽ ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനുള്ള അവകാശം August 11 രാവിലെ 11 ലേലം ചെയ്യുമെന്ന് ഭൂരേഖ തഹസിൽദാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 25 75 77 0. നമ്പർ ഒരിക്കൽ കൂടി 0491 25 75 77 0. മുക്കാലി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 9-ാം ക്ലാസ്സിലെ പട്ടികജാതി വിഭാഗത്തിൽ പെൺകുട്ടി ഒരു സീറ്റ് ഒഴിവുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ പട്ടികവർഗത്തിലെ പെൺകുട്ടികളെ പരിഗണിക്കും. അപേക്ഷ 7 August വൈകിട്ട് 5 സീനിയർ സൂപ്രണ്ട് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അട്ടപ്പാടി മുക്കാലി പി ഒ, പാലക്കാട് 6785582 എന്ന വിലാസത്തിലോ mrs@gmail.com എന്ന ഇമെയിലിലോ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85 47 57 50 45. നമ്പർ ഒരിക്കൽ കൂടി 85 47 57 50 45. വാണിയംകുളം ഗവൺമെന്റ് ITI ഫാഷൻ ഡിസൈൻ ടെക്നോളജി ട്രേഡിൽ പട്ടികവർഗ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് നേരിട്ട് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് വിജയമാണ് പ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 100 രൂപ അപേക്ഷാ ഫീസ് സഹിതം 3 August മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-22-27-74. നമ്പർ ഒരിക്കൽ കൂടി 0466-22-27-74. മലമ്പുഴ ഗവൺമെന്റ് ITI നോൺ മെട്രിക് ട്രേഡുകളായ വെൽഡർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഫയർമാൻ, ഷീറ്റ് മെറ്റൽ വർക്കർ എന്നീ ട്രേഡുകളിലേക്ക് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് July 30 മുതൽ August 4 തീയതികളിൽ രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം മലമ്പുഴ ITI നേരിട്ട് ഹാജരാകേണ്ടതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 99-47-11-60-76. നമ്പർ ഒരിക്കൽ കൂടി 99-47-11-60-76. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ജില്ലാ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 608 വായനശാലകളെ സജീവമാക്കുന്നതിന് സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കുമായി താലൂക്ക് അടിസ്ഥാനത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ചരിത്രം, ഗ്രഡേഷൻ റെക്കോർഡുകൾ, ഗ്രന്ഥശാലകളിലെ വീതികൾ, ജില്ലാ പദ്ധതി എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. 1 August പട്ടാമ്പി താലൂക്കിൽ കുറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും ഒറ്റപ്പാലത്ത് പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലും ചിറ്റൂരിൽ ഗവൺമെന്റ് TTIയിലും പരിശീലനം നടക്കും. 2 August പാലക്കാട് പെൻഷൻ ഭവൻ, ആലത്തൂരിൽ കാർഷിക വികസന ബാങ്ക് ഹാൾ, മണ്ണാർക്കാട് താലൂക്കിൽ കുമ്മരം പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ട്രെയിനിങ്. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു, സെക്രട്ടറി KN സുകുമാരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KS ലക്ഷ്മണൻ, ജോയിന്റ് സെക്രട്ടറി CV വിജയൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ PN മോഹനൻ, K ചന്ദ്രൻ, K ജയകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്ധ്യാസുന്ദരൻ, KN കുട്ടി കടമ്പഴിപ്പുറം, NS ബ്രിജേഷ്, N രാജൻ, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി M കൃഷ്ണദാസ്, ജില്ലാ ഓഫീസർ ബിജു അയ്യർമല എന്നിവർ വിവിധ സെഷനുകൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
7: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
9: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
10: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
9: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
11: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
12: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റൊമാൻസ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: 2026 ന്യൂ കിയാ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയാ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയാ ഷോറൂം സന്ദർശിക്കൂ.
4: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്
5: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
8: നിങ്ങൾ എല്ലാരും ഒരു നിറഞ്ഞ കപ്പ് ചിന്തിച്ച് മനസ്സിൽ, അപ്പൊ നിങ്ങൾക്ക് ചൂട് ചായയാണ് ഇഷ്ടം, അല്ലെങ്കിൽ കോഫിയാണോ ചായയാണോ ഏതാണ് ഫേവറേറ്റ്, ആ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കുള്ള ഒരു കപ്പ് നിങ്ങൾ ആലോചിക്കുക. നല്ല നിറഞ്ഞിരിക്കുന്ന ഒരു കപ്പാണ്. ഇനി അതിലേക്ക് ഒരു തുള്ളി ചായയോ കോഫിയോ ഒഴിക്കാനായിട്ട് ശ്രമിക്കണം. വെറും ഒരു തുള്ളി മാത്രം ഒഴിക്കാനായിട്ട് പാടുള്ളൂ. എന്താ സംഭവിക്കുക അങ്ങനെ ചെയ്താൽ? കപ്പ് കവിഞ്ഞൊഴുകും അല്ലേ. ആ തുള്ളി കൊണ്ടാണോ കവിഞ്ഞൊഴുകിയെന്ന് ചോദിച്ചാൽ അല്ല, കാരണം ആ തുള്ളി വളരെ ചെറിയ തുള്ളിയല്ലേ നമ്മൾ ഒഴിച്ചത്, ഒരൊറ്റ തുള്ളിയല്ലേ ഒഴിച്ചുള്ളൂ. പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ കപ്പിൽ അതിനെ സ്വീകരിക്കാൻ ഒരു ചെറിയ സ്പേസ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ലൈഫും ചില സമയത്ത് അതുപോലെയാണ്. പലപ്പോഴും പുതിയ ഐഡിയാസ് സ്വീകരിക്കാൻ പറ്റാത്തത് ഐഡിയ മോശമായതുകൊണ്ടല്ല, ആളുകളെ മനസ്സിലാക്കാൻ പറ്റാത്തത് അവർ മോശമായതുകൊണ്ടല്ല, ചേഞ്ചസ് വരുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ചേഞ്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സ് ഓൾറെഡി നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇന്ന് എഴുത്തോലയിൽ കേൾക്കാനായിട്ട് പോകുന്നത്. എംപ്റ്റി യുവർ കപ്പ് എ ലിറ്റിൽ. നിറഞ്ഞിരിക്കുന്ന ആ ഒരു കപ്പിൽ ചെറിയൊരു ശ്വാസം വിടാനുള്ള ഒരു എംപ്റ്റിനെസ് എങ്കിലും നിങ്ങൾ കൊടുക്കുക. എംപ്റ്റി യുവർ കപ്പ് എ ലിറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ടാണ് ഇന്ന് എഴുത്തോലയിൽ അതേക്കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ലൈഫാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരക്ക് പിടിച്ച ലൈഫല്ലേ, ഇപ്പം എന്ത് സംഭവിച്ചെന്ന് എങ്ങനെ ശ്രദ്ധിക്കാനാ? ഇപ്പോൾ ഒരു ചെറിയ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പോലും മടി തോന്നും. ഒരു ചെറിയ ജോലി പോലും വലിയ ബേർഡൻ ആയിട്ട് തോന്നും. ഒരു ചെറിയ മാറ്റം പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുപോലെ തോന്നും. പിന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര സിമ്പിളായ കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്തത്? അല്ലേ, എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത്ര ടയേർഡ് ആവുന്നത്? പ്രശ്നം നിങ്ങൾ വീക്കായതുകൊണ്ടല്ല. നിങ്ങളെല്ലാവരും ലൈഫിൽ ഒരു കപ്പ് കൊണ്ടു നടക്കുന്ന ആളുകളാണ്, നമ്മളെല്ലാവരും. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ കപ്പ് എപ്പോഴും ഫുള്ളാണ്. ഫുൾ ഓഫ് എനിക്കെല്ലാം അറിയാം, ഇതൊന്നും വർക്കാവില്ല, ഞാൻ ഇങ്ങനെയാണ്, പീപ്പിൾ നെവർ ചേഞ്ച്, എനിക്ക് സമയമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ കപ്പിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിറച്ചു വെച്ചിട്ടേ ലൈഫ് പുതിയതൊന്ന് ഒഴിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് തരാൻ നോക്കുമ്പോൾ, പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, പുതിയ ഐഡിയാസ് തരാൻ നോക്കുമ്പോൾ അത് പുറത്തേക്ക് സ്പില്ലാകും. കാരണം നിങ്ങളുടെ കയ്യിലുള്ള കപ്പ് ഓൾറെഡി ഫില്ലാണ്, അല്ലെങ്കിൽ ഫുള്ളാണ്. ചില സമയത്ത് സംടൈംസ് ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത് ലേണിംഗ് കൊണ്ടല്ല, അൺലേണിംഗ് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ചോദ്യം, ലാസ്റ്റ് ആയിട്ട് ഞാൻ തെറ്റായിരിക്കാം എന്ന് നിങ്ങൾ എപ്പോഴാണ് പറഞ്ഞത്? വേറൊരു രീതിയിൽ നോക്കാം, ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഞാനായിരിക്കാം, എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം എന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? നമ്മളങ്ങനെ അൺലേണിങ്ങിലൂടെയല്ലേ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. നമ്മളൊരു റൂമിലേക്ക് പോകുമ്പോൾ അഭിപ്രായങ്ങൾ കുറച്ച് കുറയ്ക്കാം, കോൺവെർസേഷനിലേക്ക് പോകുമ്പോൾ അസംഷൻസും ജഡ്ജ്മെൻസും കുറച്ച് കുറയ്ക്കാം, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഈഗോ കുറച്ച് കുറയ്ക്കാം. ഞാൻ എന്തിനാ എപ്പോഴും ആദ്യം അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കണേ, അയാൾക്ക് ഇപ്പുറത്ത് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറിയ ചെറിയ ഈഗോസ് ഇല്ലേ, അതെല്ലാം കുറയ്ക്കാം. എംപ്റ്റി യുവർ കപ്പ് ജസ്റ്റ് എ ലിറ്റിൽ. അങ്ങനെ എംപ്റ്റി ചെയ്യുമ്പോഴാണ് പുതിയ ഐഡിയാസിനും പുതിയ മനുഷ്യർക്കും പുതിയ അവസരങ്ങൾക്കും അകത്ത് കയറാനുള്ള സ്ഥലം കിട്ടുന്നത്. ലൈഫ് ഒരിക്കലും നമ്മളെ ഈ ടീച്ച് ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. ലൈഫ് ഡസ്ന്റ് സ്റ്റോപ്പ് ടീച്ചിങ്. നമ്മളാണ് പഠിക്കുന്ന കാര്യങ്ങൾ നിർത്തുന്നത്, നമ്മളാണ് ഈ പഠിക്കുന്നത് നിർത്തുന്നത്. ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ ചിന്തിച്ചു, എല്ലാം ഞാൻ സെറ്റാക്കി, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ്, എല്ലാം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുക? സോ ടുഡേ ഡോണ്ട് ട്രൈ ടു ഫിൽ യുവർ ഡേ വിത്ത് മോർ ഇൻഫർമേഷൻ. എംപ്റ്റി യുവർ മൈൻഡ് ഓഫ് വൺ അൺനെസസറി ബിലീഫ്. ഏതെങ്കിലും ആവശ്യമില്ലാത്ത ഒരു കാര്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ നോക്കിയിട്ട് ആ സ്പേസ് സെറ്റാക്കി വെക്കും, ആ സ്പേസ് ഒന്ന് എംപ്റ്റി ചെയ്ത് വെക്കും. അങ്ങനെയാവുമ്പോൾ പുതിയ ആളുകളെ കാണുമ്പോൾ, പുതിയ ഐഡിയാസ് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ്സും ഇല്ലാതെ പുതിയൊരു കാര്യം ചെയ്യാനൊക്കെ സാധിക്കും. എഴുത്തോലെയാണ് കേൾക്കുന്നത്. എംപ്റ്റി യുവർ കപ്പ് എ ലിറ്റിൽ എന്നൊരു ബ്യൂട്ടിഫുൾ തോട്ടിനെ കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും നമ്മൾ ഫുള്ളായിരുന്നു കഴിഞ്ഞാൽ, എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. ചെറിയ കാര്യമാണെങ്കിലും വലിയ ബേർഡനായിട്ട് തോന്നും അല്ലേ. ഇപ്പൊ ഫോൺ ഫുള്ളായാൽ എന്താ ചെയ്യുക? ഫോൺ ഇങ്ങനെ ഭയങ്കര സ്റ്റോറേജ് പ്രശ്നങ്ങൾ വന്ന് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യും, ആപ്സ് റിമൂവ് ചെയ്യും, സ്റ്റോറേജ് ക്ലിയർ ചെയ്യും. കാരണം സ്പേസ് ഇല്ലെങ്കിൽ ഫോൺ പോലും സ്ലോ ആവില്ലേ. അപ്പൊ നിങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യന്റെ ഉള്ളിൽ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങളും സ്ലോ ആവും. നിങ്ങളുടെ മനസ്സിൽ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആവും. നിങ്ങളുടെ ബ്രെയിനിൽ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആവും അല്ലേ. നിങ്ങളുടെ മൈൻഡിന് സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആവും. എന്താ മൈൻഡിന് മാത്രം സ്പേസ് വേണ്ടേ? എല്ലാവരുടെയും പ്രശ്നങ്ങൾ, എല്ലാ എക്സ്പെക്റ്റേഷൻസ്, എല്ലാ വറീസ് എല്ലാം ഒരുമിച്ച് ക്യാരി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മൈൻഡിനും സ്റ്റോറേജ് ക്ലിയർ ചെയ്യേണ്ട ദിവസങ്ങളുണ്ട്. ഇനി ഞാൻ എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കും, എങ്ങനെ ഞാൻ ഈ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യും എന്ന് സ്വയം ചോദിക്കുന്നതിന് മുന്നേ ഒരു ചോദ്യം കൂടെ സ്വയം ചോദിക്കണം. ഇതിൽ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങളാണ് ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത് എൻ്റെ കൂടെ? എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട്? കാരണം ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ ചെയ്യുന്നതല്ല, അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു ചിന്തയോടെ ഇന്നത്തെ എഴുത്തോല ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു എംപ്റ്റി യുവർ കപ്പ് ജസ്റ്റ് എ ലിറ്റിൽ.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷൻ ഡേ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
6: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
7: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

അങ്ങനെ ക്ലോക്കിൽ കൃത്യം 8 മണി അടിച്ചപ്പോഴത്തേക്കും ഞാൻ എന്താ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. എന്താ മഴയല്ലേ? അവിടെ മഴയുണ്ടോ? അതോ മഴയൊക്കെ കേട്ടിട്ട് വീണ്ടും പുതപ്പിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന ആളുകളുണ്ട്, ഇപ്പോഴും എണീക്കാതെ നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഞാനൊക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുടയൊക്കെ പിടിച്ച് കാറ്റിന് വേറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് നനഞ്ഞ് കുറച്ച് തണുത്ത് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അമ്മ ഇന്നിപ്പോ പോണോ, വെക്കേഷൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു ദിവസം നമുക്കൊരു വല്ലാത്ത മടി ഉണ്ടാവുമല്ലോ, അപ്പൊ കുറച്ച് പിന്നെ മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു, നമുക്കൊരു വല്ലാത്ത മടി പിടിക്കും. അപ്പൊ അമ്മ പോണോ ഇന്ന്, നമുക്കിന്ന് പോകണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും സ്കൂളിലേക്ക് പോകേണ്ടി വന്ന കുട്ടിയുടെ ഫീലോടെയാണ് ഞാൻ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കണേ. എന്തായാലും മഴ എവിടെയെന്ന് ചോദിച്ചിട്ട് മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കർക്കിടക മഴ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ജൂലൈ മാസം 30th ആണ്, തേഴ്സ്ഡേ ആണ്. ജൂലൈ മാസത്തോടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, ഇത്ര സ്പീഡിൽ ഇത് എങ്ങോട്ടാ പോണേന്നുള്ളത്. എന്താണല്ലേ ഇന്നലെയല്ലേ ഈ മാസം തുടങ്ങിയെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോഴിതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഓഗസ്റ്റിന് സീറ്റൊക്കെ വിട്ടുകൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ജൂലൈ മാസം. ഇന്നിപ്പോ ജൂലൈ 30th ആണ്, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം എത്തും. ഓഗസ്റ്റ് മാസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട്. കാരണം നമ്മുടെ ഓണപ്പരീക്ഷ, കുട്ടികളുടെ ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 13 മുതൽ 20th വരെയാണ് നടക്കാന്ന് പറയുന്നുണ്ട്. 21st മുതൽ സ്കൂളുകൾക്ക് അവധിയായിരിക്കും. പിന്നെ ഓഗസ്റ്റ് 31st വീണ്ടും സ്കൂൾ തുറക്കുന്നത് എന്നൊരു അപ്ഡേറ്റ് കൂടെ ഉണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ചില കുട്ടികളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടൽ തുടങ്ങിയിട്ടുണ്ടാകും, ഇനിയിപ്പോൾ എത്ര ദിവസം ബാക്കിയുണ്ട്, എത്ര ദിവസം പരീക്ഷ കഴിയും, എപ്പോൾ നമുക്ക് തിരിച്ച് കയറണം, കറക്റ്റ് 10 ദിവസം ഉണ്ടോ ഇപ്രാവശ്യം ലീവ്, ഓണം വെക്കേഷൻ എന്നൊക്കെ നോക്കുന്നുണ്ടാവും. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം ജൂലൈ 30th ഒരു നല്ലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ കലണ്ടറിൽ ഒരു കുഞ്ഞ് ഹാർട്ട് അടിക്കേണ്ട ദിവസമാണ്, ഒരു ചെറിയൊരു ലവ് അടിക്കേണ്ട ദിവസമാണ്. കാരണം ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. നമുക്കറിയാം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഫ്രണ്ട്ഷിപ്പിനെ അത്ര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചില ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പഠിക്കട എന്ന് നമ്മളോട് പറഞ്ഞിട്ട് ഇതുവരെ പഠിച്ചില്ലേ, നീ എന്തെങ്കിലും ഇരുന്ന് 4 അക്ഷരം പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം റീലയിച്ച് തരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മിനിറ്റ് കഴിഞ്ഞാലും എത്താത്ത ആളുകളുണ്ടാവും അല്ലേ, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് നിൽക്കുന്ന കൂട്ടുകാരുണ്ടാവും. പിന്നെ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ ഒരു പ്രസംഗം ഇങ്ങനെ കേട്ടായിരുന്നു, നമ്മളെ അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്ത് കുഴിയിൽ കൊണ്ട ചാടിക്കുന്ന കൂട്ടുകാരും ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോണേ. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള, ഇത്ര വർഷമായിട്ട് ഞങ്ങൾ കൂട്ടുകാരാണ് അല്ലെങ്കിൽ ഇത്ര ഇയേഴ്സായി, 25 ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഈ വർഷം ആഘോഷിക്കാനായിട്ട് പോണേ, അങ്ങനെ ഒരുപാട് നാളായിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാകും. ആ ഫ്രണ്ടിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാം. ചിലപ്പോൾ എല്ലാ ദിവസവും വിളിക്കണമെന്നുണ്ടാവില്ല, മെസ്സേജ് അയക്കണമെന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും കാണുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സംഭവം അതേപോലെ നിലനിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നമുക്ക്. എല്ലാ ദിവസവും നമ്മൾ വിളിക്കില്ല, കാണില്ല, ചിലപ്പോൾ വേറെ വേറെ സ്ഥലത്തായിരിക്കും, പക്ഷെ എന്നാലും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പഴയ വൈബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സെക്കൻഡ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കണം. അപ്പൊ വിളിക്കാൻ ഉള്ള നമ്പർ ഞാൻ പറഞ്ഞുതരാം, 8 1 5 0 9 0 0 എന്നുള്ളതാണ്. 82 81 50 90 00. അപ്പൊ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഏറ്റവും അധികം വാല്യൂ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാനായിട്ട് വിളിക്കാം. 8 1 5 0 9 0 0.

0: ദീപക് ദേവ് മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഉറുമി എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ആദ്യത്തെ കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ സുരേന്ദ്രൻ, കുനിശ്ശേരി.
0: കുനിശ്ശേരി നിന്ന് സുരേന്ദ്രൻ ചേട്ടനാണ്. എന്താ ചേട്ടാ വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴയില്ല, വെയിലാണ്. വെയിലുണ്ട്. ചില കഴിയുമ്പോ എങ്ങനെയാ അറിയത്തില്ല.
0: മഴ പെയ്യുമായിരിക്കും അല്ലേ?
1: മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ പെയ്തോട്ടെ.
0: ഓക്കെ, മഴ പെയ്തോട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ചേട്ടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടൻ എന്താ ചെയ്യണം? നമ്മൾ ആദ്യമായിട്ട് വർത്തമാനം പറയണേ തോന്നുന്നു അല്ലേ?
1: അതെ അതെ, ഞാൻ പരിചയപ്പെടുകയാണ്. ഞാൻ സുരേന്ദ്രൻ, ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. രണ്ടു വർഷമായി.
0: അപ്പൊ ഇപ്പൊ വീട്ടിൽ സുഖം സ്വസ്ഥം അല്ലേ?
1: സുഖം സ്വസ്ഥം. ചെറിയ ചെറിയ സംഘടനാ പരിപാടികളൊക്കെ ഉണ്ട്.
0: ഓക്കെ, അടിപൊളി, അത് വേണം നമുക്ക്.
1: ഞാൻ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷനിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്.
0: സന്തോഷം.
1: അപ്പൊ ഞാൻ റേഡിയോ താങ്കളുടെയും അഹല്യയുടെയും അതുപോലെ തന്നെ ആകാശവാണിയുടെ നിലങ്ങളൊക്കെ കേൾക്കും. റേഡിയോ ഇപ്പൊ ലൈവാണ്.
0: ഓക്കെ, എന്തായാലും സന്തോഷം. ചേട്ടാ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഭാര്യ ടീച്ചർ, തല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ ടീച്ചറാണ്.
0: ടീച്ചറാണ്. ഓക്കെ ഓക്കെ.
1: ഒരു മോനുണ്ട്. മോന് ബാങ്ക് കേറാനായിട്ടുള്ള ശ്രമത്തിലാണ്. കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടട്ടെ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ചേട്ടാ, ഇന്നിപ്പോ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പോ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം വന്നിട്ടുണ്ടോ?
1: വളരെ വളരെ മുന്നേ എന്റെ വിദ്യാഭ്യാസ പ്രൈമറി വിദ്യാഭ്യാസ കാലത്ത് എന്റെ ഫ്രണ്ട് ആയിട്ടിരുന്ന ആളുടെ, എന്നാ ഞങ്ങള് മെസ്സേജ് അയക്കൊന്നുമില്ല, ഇടയ്ക്ക് കാണും അതൊക്കെ അല്ലാതെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെ മെസ്സേജ് അയക്കുക, ഹായ് ഹായ് അയക്കുക, അതൊന്നുമില്ല.
0: എന്താ ആളുടെ പേരെന്താ?
1: നാരായണൻ.
0: നാരായണൻ ചേട്ടന്റെ മുഖമാണ് മനസ്സിലേക്ക് വന്നത് അല്ലേ?
1: ആ, നാരായണൻ എന്ന് പറഞ്ഞാല് ചിറ്റൂരാണ്. ചിറ്റൂര് കൊഴിഞ്ഞമ്പാറ.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ കേൾക്കുന്നുണ്ടാവോ ഇത്? നാരായണൻ ചേട്ടൻ.
1: ചേട്ടൻ, എനിക്ക് സംശയമാണ്, എനിക്കിത് മുന്നേ കൂട്ടി അറിയിക്കാൻ വിട്ടുപോയി.
0: അതെ അല്ലേ, എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അതെല്ലാം വലിയ കാര്യമാണ് അല്ലേ.
1: പഴയ ഫ്രണ്ട്ഷിപ്പിന് വേറെ കാര്യമുണ്ട്, ഇടപെടാമെന്നൊക്കെ പറയില്ലേ നമ്മള്.
0: അതെ, ആ
1: അത് തന്നെയാണ്, അത് ഇപ്പോഴും ഉണ്ട്.
0: ചിലപ്പോ നിങ്ങൾ തമ്മിൽ ഇന്ന് ഒരു ഫോൺ കോൾ മതിയായിരിക്കും, ഇപ്പൊ ഈ ലൈവിന് ശേഷം ഒന്ന് വിളിച്ചാൽ മതിയായിരിക്കും, ചിലപ്പോ നിങ്ങൾ ആ പഴയ കാലത്തിലേക്ക് പോകും.
1: അപ്പൊ
0: ഇന്നത്തെ വിഷസ് ആർക്കാ ചേട്ടാ കൊടുക്കാൻ പറയും?
1: ഇന്നത്തെ വിഷ അഹല്യയിലെ നിങ്ങളെ ആങ്കേഴ്സിന്. സുനിൽ, ആ സുനിൽ എന്റെ സുഹൃത്താണ്.
0: ഞാൻ എന്തായാലും അന്വേഷണം പറയാം കേട്ടോ.
1: പറയും. അപ്പൊ നിങ്ങള് അതുപോലെ തന്നെ എന്റെ ഫാമിലി, അതുപോലെ എന്റെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഓൾഡ് ഫ്രണ്ട്സ്,
0: ഓക്കെ,
1: എല്ലാവർക്കും വേണ്ടിയിട്ട് താങ്കളുടെ ചോയ്സിൽ ഒരു പാട്ട് വെച്ചുതരും.
0: ഓക്കെ, പാട്ട് ഞാൻ ഇപ്പൊ നെക്സ്റ്റ് വെക്കുന്ന പാട്ട് ഞാൻ ചേട്ടന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പാട്ട് ചോദിക്കുന്ന പരിപാടി ഉണ്ട്, അത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ. ഓക്കെ,
1: ഇന്നലെയായിരുന്നു ഓപ്പണിംഗ്, ഇന്നലെ ഞാൻ
0: വിളിച്ചിരുന്നു. ഓക്കെ ചേട്ടാ, അപ്പൊ സന്തോഷം വിളിച്ചതില്, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. ബൈ ബൈ. നമ്മളെ വിളിച്ചത് സുരേന്ദ്രൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരെ ഒന്ന് നമ്മൾ ഫോൺ വിളിച്ചാൽ മതിയായിരിക്കും, പഴയ സ്കൂൾ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും, പഴയ നമ്മളിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഒരൊറ്റ ഫോൺ കോളിൽ അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടാവണം നമ്മുടെ ലൈഫിൽ. അപ്പൊ അങ്ങനെ ചേട്ടന് പറയാനുള്ള ഫ്രണ്ടിന്റെ പേര് നാരായണൻ എന്നാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഇന്നത്തെ ദിവസം നാരായണൻ ചേട്ടനെ വിളിക്കണം, എന്നിട്ട് സംസാരിക്കണം. ഈ പറഞ്ഞ പോലെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയണം. നമ്മൾ ഇന്ന് ഫ്രണ്ട്സിനെ ആഘോഷിക്കുകയാണ്, ഫ്രണ്ട്ഷിപ്പ് ആഘോഷിക്കുകയാണ്. നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കണേ?
2: ബൈജു
0: ശേഖർ. എന്താണ്, ട്രാവലിംഗ് ആണോ? സൈഡിൽ സേഫ് ആയിട്ട് നിർത്തിയിട്ട് വേണം സംസാരിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ പറ, എന്താണ് വിശേഷം? സുഖല്ലേ? കണ്ണൂര് മട്ടന്നൂര് എങ്ങനെയാ, മഴയാണോ അവിടെ?
2: മഴയുണ്ട്, പക്ഷെ ഇന്നിപ്പോ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ബൈജു ചേട്ടാ, ഇന്നിപ്പോ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പോ ഫ്രണ്ട്ഷിപ്പ് ഒരു വീക്ക്നെസ് ആണോ ബൈജു ചേട്ടന്? ആണോ? അപ്പോ ഇന്നിപ്പോ ഓക്കെ, ഒരൊറ്റ ഫോൺ കോളില് പഴയ സ്കൂൾ കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാജിക് ഉള്ള ഒരു ഫ്രണ്ടിന്റെ പേര് പറയോ.
2: സജിത്ത്.
0: സജിത്ത. ഓക്കെ, നിങ്ങള് സ്കൂളില് തൊട്ട ഫ്രണ്ട്സ് ആണ്? എത്രാം ക്ലാസ് തൊട്ടാ ഫ്രണ്ട്സ് ആയത്?
2: എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് തൊട്ടാണ്.
0: ഇപ്പോഴും ഉണ്ടത് ലൈവ് ഫ്രണ്ട്ഷിപ്പ് ആണ്?
2: അതെ അതെ, ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എത്ര എത്ര ഒരു സെലിബ്രേഷൻ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ചേട്ടാ ഇത്? ഒരു 19 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കോ?
2: 50 ആണോ?
0: ഒരു 50 ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്?
2: ഇരുപത്തഞ്ച് മുപ്പതൊക്കെ
0: കുറക്കാം. എനിക്ക് തോന്നുന്നു 5 വർഷം കുറച്ചു, എന്നാലും കുഴപ്പമില്ല, 25 വർഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ ഇന്ന് ആദ്യത്തെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ മെസ്സേജ് അയച്ചോ? ഇപ്പൊ ഇത്ര നേരമായി, 8 കാലായി ആകുന്നു. ആദ്യത്തെ ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആർക്കെങ്കിലും അയച്ചോ ഇന്ന്?
2: ഇല്ല, അയച്ചില്ല. ഇന്നാണ് ഈ ദിവസം എന്നുള്ളത് ഇപ്പൊ ടോപ്പിക് കേട്ടപ്പോഴാണ് മനസ്സിലായത്.
0: അപ്പൊ ബൈജു ചേട്ടാ, ഇന്ന് നമുക്ക് സജിത്തിന് ആദ്യത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ മെസ്സേജ് കൊടുക്കണം. എന്നിട്ട് പറയണം 25+ ഇയേഴ്സ് ആയി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് കേട്ടോ.
2: ഓക്കെ.
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സ്നേഹം ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ.
2: അപ്പം നമ്മുടെ അഹല്യയിൽ ഇപ്പൊ കിട്ടിയ എല്ലാ ഫ്രണ്ട്സും.
0: ഓക്കെ ബാജി ചേട്ടാ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. ഇനിയും ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവട്ടെ കേട്ടോ. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവണം ലൈഫിൽ. ഓക്കെ
2: ഓക്കെ,
0: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബൈജു ചേട്ടനാണ്. അപ്പൊ ബൈജു ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു 25-30 ഇയേഴ്സ് വരെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ലോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സജിത്ത് എന്നാണ് ആളുടെ പേര്. സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് അഹല്യ FM-ലൂടെ കിട്ടിയ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണെന്നാണ് ബൈജു ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, നമുക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം അല്ലെ. എന്തും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നൊരു ഇടായിരിക്കണം ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എന്നുള്ളത്. നമ്മുടെ കുറവുകളും നല്ല കാര്യങ്ങളും മാത്രമല്ല, ഇടയ്ക്ക് കുറവുകളും നമ്മുടെ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഏറ്റവും കൂളായിട്ട് നമ്മളെ തിരുത്താൻ പറ്റുന്നത് നമ്മുടെ ഫ്രണ്ട്സിന് തന്നെയാണ്. അപ്പൊ അങ്ങനെ നല്ല സൗഹൃദങ്ങൾ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ നമുക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അഭിരാമി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഷീന ചേച്ചി. എന്താണ് വിശേഷം? സുഖല്ലേ?
3: നല്ല വിശേഷം, സുഖമായിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ചേച്ചി പറയൂ. ഇപ്പൊ
3: അഭിരാമി,
0: എന്തോ
3: അനിയന്റെ പറഞ്ഞാളാണ്.
0: ആഹാ, എന്താ അനിയന്റെ പേര്?
3: ശ്രീജൻ.
0: ശ്രീജൻ അല്ലേ? അപ്പൊ ശ്രീജൻ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ. ആഹാ, ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അനിയനോട് സംസാരിച്ചോ? ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞോ?
3: പറഞ്ഞു.
0: അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് അവിടെ പായസം വെക്കുന്നുണ്ടോ? കേക്ക് മുറിക്കുന്നുണ്ടോ? എന്താണ് ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ? എന്റെ അമ്മേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം അവിടെ സൂപ്പർ ആകാൻ പോവാണ് ബർത്ത്ഡേക്ക് ആയിട്ട്. അപ്പൊ പ്രത്യേകമായിട്ട് പറയണം കേട്ടോ, ഞങ്ങൾ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചു എന്ന് പറയണം. ഓക്കെ. അപ്പൊ ഷീന ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേച്ചി ഇഷ്ടപ്പെടുന്ന ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പറയൂ.
3: എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ചേട്ടനാണ്. അതാ വണ്ടി താഴത്ത് തുണിക്കടയാണേ. ഞങ്ങള് 15 വർഷമായി പരിചയപ്പെട്ടിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. എന്തും എന്ത് സങ്കടം വന്നാലും എന്താണ് പോയി പറഞ്ഞു പറഞ്ഞ എന്തിനും കൂടെ നിൽക്കും.
0: അതെല്ലേ? ഓക്കെ. എന്താ ചേട്ടന്റെ പേരെന്താ?
3: ഹാജ മസ്താൻ.
0: എന്തോ?
3: ഹാജ മസ്താൻ.
0: ഹാജ മസ്താൻ. എന്റെ അമ്മേ, എന്തൊരു പേരാ! കിടിലിൻ പേരല്ലേ, നല്ല പേര്. അപ്പൊ എന്തായാലും ഹാജ മസ്താൻ ചേട്ടന് ഇന്നൊരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് കൊടുക്കണം. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. എത്ര നാളായി നമ്മളിങ്ങനെ അടിപൊളി ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുറച്ചേരം സംസാരിക്കണം വിളിച്ചു കേട്ടോ. ഓക്കെ ഷീന ചേച്ചി, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ഡേ ഞാൻ വിഷ് ചെയ്യണു. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷീന ചേച്ചിയാണ്. ഷീന ചേച്ചിയുടെ അനിയൻ ശ്രീജന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ബർത്ത്ഡേ വിഷസ് പറയാൻ കൂടിയിട്ടാണ് ചേച്ചി വിളിച്ചത്. അപ്പോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ശ്രീജൻ ചേട്ടാ. ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ, അടിപൊളിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഈ പാട്ട് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു എന്താ പറയാ, പിന്നെ ബ്ലെസ്സിംഗ് ആയിട്ട് കാണുന്ന, ലൈഫിൽ കുറേ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള, ഫ്രണ്ട്ഷിപ്പിനെ വീക്ക്നെസ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ഓക്കെ, വെൽക്കം ബാക്ക്. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞല്ലേ. കേൾക്കുമ്പോഴത്തേക്കും പല ആളുകൾക്കും പല ആളുകളുടെ മുഖം മനസ്സിലേക്ക് വരും. കാരണം സൗഹൃദത്തെ കുറിച്ചുള്ള, എപ്പോ കേട്ടാലും നമുക്കൊരു ഫീൽ ഗുഡ് ഫീല് തരുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ. സിത്താരയുടെയും മിഥുന്റെയും ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഇതാരെ സംസാരിക്കണേ?
8: ഇത് ഷീബയാണ്, കുമരകത്തുനിന്ന്.
7: ഷീബ ചേച്ചി, എന്താണ് കുമരകത്ത് വിശേഷം?
8: കുമരകത്ത് വിശേഷം ഇപ്പം നല്ല, രാത്രി മുഴുവൻ മഴയായിരുന്നു. അപ്പൊ നേരം വെളുത്തപ്പോ നല്ല വെയിൽ കൊണ്ടിരുന്നു.

0: വിശേഷം.
1: മഴയും വെയിലും മാറി മാറി വരണു അല്ലേ?
0: ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പകല് ജോലിക്ക് പോകേണ്ടവർക്ക് പകല് ജോലിക്ക് പോകാം, രാത്രി കിടന്ന് ഉറങ്ങാനും സുഖം.
1: ഉറങ്ങാൻ സുഖമാണ്,
0: സുഖമായ ഒരു ജീവിതം.
1: അതെ, ഇപ്പൊ പകലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ മഴയ്ക്ക് രാത്രി വന്നൂടെ, രാത്രി ഉറങ്ങുമ്പോ പെയ്തൂടെന്നല്ലേ. ഓക്കെ, അപ്പൊ ശീവിച്ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ റെഡി ആയോ, കഴിച്ചോ?
0: റെഡി ആയിരിക്കുന്നുണ്ട്, കഴിച്ചില്ല. നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാധാരണ കഴിക്കുള്ളൂ.
1: ആ, ഇത് കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ. ആ,
0: വിശേഷം പറഞ്ഞ, അടുത്ത മാസം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയാണ്, ഞാൻ തൊഴയാൻ ഒരുങ്ങിയിരിക്കുകയാണ്.
1: എന്റെ അമ്മേ, അപ്പൊ പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ എത്ര ദിവസമാണ് പ്രാക്ടീസ് ഒക്കെ ഇല്ലേ?
0: അടുത്ത ആഴ്ച മുതല് പ്രാക്ടീസ് ഉണ്ട്, അടുത്ത ആഴ്ച മുതലുണ്ട്. അതിനുള്ള അതാണ് മുഖ്യമായ വിശേഷങ്ങൾ.
1: ഈ നമ്മളെ ആദ്യമായിട്ട് ഇങ്ങനെ തുഴച്ചില് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് രണ്ട് കൈകൾക്കും വേദന ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ഈ ശരീരം അനങ്ങാതിരുന്ന് അനങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, കൈയൊന്നും പിറ്റേ ദിവസം അനക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര വേദന, നല്ല പെയിന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ വള്ളംകളി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൈകള് മാറി മാറിയല്ലേ നമ്മൾ തുഴയണേ?
0: നമ്മളിപ്പോ മത്സരത്തിന് പോകുമ്പോ നമുക്ക് ഒരു വർഷം മാത്രമേ നമുക്ക് തുഴയാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര വിഷമമാണ്. നമ്മളെ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് നമ്മൾ തുഴയാതെ ഇരിക്കുവാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ വള്ളങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ വള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ടേ നമ്മളിപ്പം കുമരകത്ത് ചെറുവള്ളങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിലും നമ്മൾ ഈ തുഴച്ചിലെന്ന് പറയുമ്പോൾ നല്ല ശക്തി പിടിച്ച് തുഴയുന്നതുകൊണ്ട് നമുക്ക് വേദന ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ മാസങ്ങളോളം ശരീരത്തിന് വേദനയായിരിക്കും. അപ്പം പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാതെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വനിതകളുടെ വള്ളം ഒരു കാരണം കൊണ്ട് ഇല്ല എന്ന് വരുത്തി വെച്ചിരിക്കുമായിരുന്നു. പിന്നെയാണ് പെട്ടെന്ന് സംഘാടകർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് വള്ളം പെട്ടെന്ന് വേണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ഒന്നും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ഒരു ദിവസം മാത്രം പോയി. ഞങ്ങൾക്ക് ഈ 20 വർഷമായിട്ട് ഞങ്ങൾ തുഴയുന്ന കൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രാക്ടീസ് ഒന്നും കുറച്ചു പേർക്ക് വേണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ തുഴഞ്ഞപ്പോ ഞങ്ങൾക്ക് 1 മാസത്തേന് വേദനയായിരുന്നു. ശരീരം മൊത്തം വേദനയാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, കാണുമ്പോൾ നമ്മൾ ഓർത്ത് ഒഴി കുഴപ്പമില്ലെന്ന്, പക്ഷെ അത് തുഴഞ്ഞു നോക്കിയാൽ നമ്മുടെ നെഞ്ചടിച്ച് വായി വരും എന്ന പോലെയായി.
1: നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. നമ്മളൊരു പിന്നെ കൊറേ അധികം ആളുകൾ ഇങ്ങനെ ഇരുന്ന് തുഴയല്ലേ, അത് ഒരേ രീതിയിൽ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ തൊഴിഞ്ഞു പോണ കാണാൻ ഭയങ്കര രസം. സ്പീഡിൽ ഇങ്ങനെ വള്ളം പോണ കാണാൻ
0: ഭയങ്കര രസമാണ്. പക്ഷെ അതിനകത്ത് നമ്മള് ആകുമ്പോഴതിന്റെ വിഷമം
1: നമുക്കറിയാം.
0: ആവേശത്തിന് തുഴയും, നമ്മൾ നമ്മളെ തന്നെ മറന്ന് നമ്മൾ തുഴയും. പക്ഷെ അത് പിന്നെ നമുക്ക് മാസങ്ങളോളം ഇങ്ങനെ വേദനയായിരിക്കും ശരീരത്തിന്.
1: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ശീബചേച്ചി അടുത്ത പിന്നെ മാസം നടക്കാൻ പോണ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പൊളിക്കണം, തകർക്കണം, കപ്പടിക്കണം. ഓക്കെ,
0: തീർച്ചയായിട്ടും. ഞാൻ കേട്ടു, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഈ വള്ളംകളി ഇപ്പൊ ഞങ്ങൾ തുഴയുന്ന 35 വനിതകളും 5 പുരുഷന്മാരുമാണ്. ആ വള്ളത്തിലെ മാത്രം അല്ല, ഞങ്ങൾക്ക് ഒരുപാട് വള്ളക്കാരെ പരിചയമുണ്ട്. വായ്പാട് തൊട്ട് ആലപ്പുഴ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളെ റേഡിയോ സംബന്ധിച്ച് ഒരുപാട് 10-12 റേഡിയോകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിലെല്ലാം നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. അതുപോലെ ഞാനൊരു റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന 350 പേരുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഫ്രണ്ട്സ്ഡേ
1: ഓക്കെ. ശീബചേച്ചി, എന്തായാലും ശീബചേച്ചിയുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു കിഡ്ലൻ ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ വിളിച്ചത് ശീബചേച്ചിയാണ്. അപ്പൊ ശീബചേച്ചി അടുത്ത നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടിപൊളിയാവട്ടെ, കപ്പ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് അബി.
1: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
2: ബാലൻ ഫ്രം ചിറ്റൂർ.
1: ബാല, കുറേ നാളായല്ലോ സംസാരിച്ചിട്ട്, എവിടെയായിരുന്നു? സുഖല്ലേ?
2: അതെ, കുറേ ദിവസമായി.
1: സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിരിക്കുന്നു അബിക്ക്. സുഖല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ?
1: വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു.
2: നാട്ടിലൊക്കെ മഴയുണ്ടോ? നാട്ടിൽ പോയോ?
1: നാട്ടില് മഴയുണ്ടെന്നാണ് നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത്. നാട്ടിലും മഴയുണ്ട്, ഇവിടെയും മഴയുണ്ട്. അവിടെ എങ്ങനെയാ ചിറ്റൂര്, മഴയുണ്ടോ?
2: ചിറ്റൂര് ഇന്ന് കാലത്ത് മുതൽ അത്യാവശ്യം മഴയുണ്ട്. പക്ഷെ ചില സമയങ്ങളില് നമ്മള് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് പാലക്കാട് നല്ല മഴയാണ്, കഞ്ചിക്കോട് നല്ല മഴയാണ്. അപ്പൊ ആ സമയത്തൊന്നും ഇവിടെ മഴ പെയ്യാറില്ല.
1: ഓക്കെ. ആ,
2: അപ്പൊ അത് സംബന്ധിച്ചോളം ചിറ്റൂരിൽ ഇത്തിരി മഴ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു.
1: ഓക്കെ. അപ്പൊ ബാല, ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ കേട്ടോ.
2: താങ്ക് യു അബി, സെയിം ടു യു.
1: അപ്പൊ ബാലൻ ഇന്ന് ആർക്കെങ്കിലും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ മെസ്സേജ് അയച്ചോ?
2: മെസ്സേജ് ഞാനിപ്പോ ഈ ടോപ്പിക് കേട്ടപ്പോഴാണ് എനിക്ക് തന്നെ ഓർമ്മ വന്നത്.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫില്, ബാലന്റെ ലൈഫില് ഇന്നിപ്പോ ഒരു ഒരു ഒറ്റ ഫോൺ കോൾ മതി പഴയ സ്കൂൾ കാലത്തേക്ക് അങ്ങനെ തിരികെ കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു ഫ്രണ്ട് ആരാണ്?
2: പഴയ സ്കൂൾ കാലത്തേക്ക്,
1: സ്കൂൾ ടൈമിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒറ്റ ഫോൺ കോൾ മതി, അത് ആരെ വിളിച്ചാലാണ് അത് കിട്ടുക?
2: അങ്ങനെ ചോദിച്ചാ എനിക്ക് അങ്ങനെ ആയിട്ട് എനിക്ക് ആരും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഞാൻ പരമാവധി ഞാനാണ് അധികം അങ്ങനെ ശ്രമിക്കാറുള്ളത്.
1: ഓക്കെ ഓക്കെ, അവരാരെങ്കിലും എന്നെ വിളിക്കട്ടെ എന്നല്ലേ, ഞാൻ അവരെ സ്കൂൾ കാലത്തേക്ക് കൊണ്ടുപോകാന്ന്.
2: അതെ അതെ, ഞാനാണ് പല സമയങ്ങളിലും ഈ സ്കൂൾ കാണുമ്പോഴും ആരെങ്കിലും ഫ്രണ്ട്സിനെ കാണുമ്പോഴും, അതായത് ബാച്ച്മേറ്റ്സിനെ കാണുമ്പോഴും പറയാറുള്ളൂ, നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു സ്കൂൾ ടൈമിൽ എന്ന് പറഞ്ഞ് പറയാറുള്ളൂ ആരും. അത് എന്നിട്ട് ആരും അധികം പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല.
1: ഓക്കെ ഓക്കെ, അപ്പൊ ബാലനാണ് അങ്ങനെ ഒരു നല്ല സുഹൃത്ത്. ആര് ഇപ്പൊ ആര് ബാലന്റെ കൂടെ പഠിച്ചവരൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സംസാരിച്ച് സംസാരിച്ച് ആ സ്കൂളിൽ പഠിച്ച സമയത്തുള്ള ബാലനാവും അല്ലേ?
2: അതെ അതെ, കാരണം സ്കൂളും നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് എന്നാ വഴി കാണുന്നതും പോകുന്നതും അധികം ആരെങ്കിലൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു സ്കൂൾ മെമ്മറി എന്തായാലും ഓർമ്മ വരും.
1: അപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, ഇന്നിപ്പോ നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരു മെസ്സേജ് അയക്കണം, ആ മെസ്സേജ് ഫസ്റ്റ് ആർക്കായിരിക്കും അയക്കുക?
2: ഇന്നിപ്പോ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്, പ്രത്യേകിച്ച് പറയാനുള്ള അറിയുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന ആർക്കൊക്കെ അയക്കാം. പിന്നെ എനിക്കൊരു മെസ്സേജ് കൂടി പറയാനുണ്ട് ഫ്രണ്ട്ഷിപ്പില്.
1: പറയൂ.
2: ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വിശ്വാസവഞ്ചന ചെയ്യരുത് എന്നാണ്. കാരണം നമ്മള് ഇയാളെ നമ്മള് വിശ്വസിച്ചായിരിക്കും പല പ്രാവശ്യം നമ്മള് ഒരിക്കലും നമ്മളോട് എന്താ പറയാ ആ ഒരു ഇത് ചെയ്യില്ലാന്നുള്ളൊരിത് നമ്മള് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നമ്മളെ അത്രയും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ചെയ്യരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും
2: ശരി പെൺസുഹൃത്തായാലും ശരി, നമ്മള് കൂടുതൽ പക്ഷെ ബോണ്ടിങ് ആയിട്ടുള്ളത് ആൺകുട്ടികളായിരിക്കും.
1: അതെയോ, അങ്ങനെയുണ്ടോ?
2: ഉണ്ടല്ല, തീർച്ചയായിട്ടും. എനിക്ക് തോന്നണു പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾ അത്രയും ഒരു
1: ആണോ, എനിക്ക് അതിനോട് അത്ര ഇതില്ല, ഞാൻ അതിലൊരു ജെൻഡർ അങ്ങനെ കാണുന്നില്ല. മെയിൽ ഫ്രണ്ട്ഷിപ്പ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കാണുന്നില്ല. മൊത്തത്തിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പിന്നെ രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും അല്ലേ?
2: പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതല് എന്താ പറയാ ആ ഒരു സപ്പോർട്ടിംഗ് ആയി നിൽക്കുന്നത് ചിലപ്പോ ഒരാൺകുട്ടിന്റെ അത്ര പെൺകുട്ടി നിൽക്കുമെന്ന് എനിക്ക് സംശയമാണ്.
1: ഓക്കെ, പക്ഷെ എനിക്ക് കൂടുതലുള്ളത് പെൺസുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പൊ
2: ചിലപ്പോ നമ്മള് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആ ഒരു ശൈലിയിലോട് ചിലപ്പോ ചേർന്ന് പോകുന്ന പോലെ ആയിരിക്കും.
1: ഓക്കെ, അപ്പൊ ബാലൻ ഇതാണ് പറയാനുള്ളത് അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, പിന്നെ നമുക്ക് അവിടെ നിക്കാൻ പറ്റൂല.
2: അതെ അതെ, നമ്മള് എന്താ പറയാ കണ്ണാടി പോലെയാണ് എന്നൊക്കെ ചിലപ്പോ പറയാറുണ്ടല്ലോ.
1: അങ്ങനെ കണ്ണാടി പോലെ ഫ്രണ്ട്സ് ഇല്ലേ നമുക്ക്?
2: അതെ അതെ, നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര തിരിച്ചോട്ടാൻ ശ്രമിച്ചാലും ആ ഒരു പഴയ ബന്ധം നിലനിർത്തില്ല.
1: ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു മെസ്സേജ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം അല്ലെ? ട്രസ്റ്റ് ഏറ്റവും വലിയ കാര്യമാണ്.
2: അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണ് ഞാൻ.
1: ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ? പറയൂ.
2: ഇന്നത്തെ വിഷസ് പ്രത്യേകിച്ച് അബിക്ക് ഈ ടോപ്പിക് കൊണ്ടുവന്നതിന്.
1: താങ്ക് യു.
2: പിന്നെ എല്ലാ ഫ്രണ്ട്സും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ആരും പറ്റിക്കരുത്. നല്ല രീതിക്ക് ഇപ്പോഴും എല്ലാ എപ്പോഴും എത്ര എന്ത് കഴിഞ്ഞു പോയാലും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. എത്ര പ്രായമായാലും ഫ്രണ്ട്ഷിപ്പിന് ഒരു പ്രായോ ഏജോ ഒന്നുമില്ല.
1: അതെ അതെ, തീർച്ചയായിട്ടും
2: അതാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ ഒരു അഭിപ്രായം.
1: ഓക്കെ ബാല, അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ ബാലനും. ഓക്കെ
2: ഓക്കെ, തിരിച്ചു അഭിക്കും അതുപോലെ ആയിക്കോട്ടെ.
1: ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ബാലനാണ്. അപ്പൊ ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അല്ലെ? അതിപ്പോ ഫ്രണ്ട്ഷിപ്പിൽ മാത്രമല്ല, ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ആ റിലേഷൻഷിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ ലൈഫിൽ എപ്പോഴും എന്ന് ബാലന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
3: ഹലോ, ഗുഡ് മോർണിംഗ് അബേ, ലീല ടീച്ചറാണ്.
1: ഗുഡ് മോർണിംഗ് ലീല ടീച്ചറെ, എന്താണ് വിശേഷം? സുഖല്ലേ?
3: സുഖമായിട്ട് പോണു.
1: അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ?
3: അതെ അതെ അതെ.
1: അപ്പോ ടീച്ചർ പറയൂ, ഒരൊറ്റ ഫോൺ കോളിൽ പഴയ സ്കൂൾ കാലത്തേക്ക് കൊണ്ടുപോകുന്ന സുഹൃത്തുണ്ടോ?
3: സ്കൂൾ കാലത്ത് പറഞ്ഞാല് നമുക്ക് ഫോണ് വന്നതന്നെ 1997 തൊട്ടാണ് ലാൻഡ് ഫോണൊക്കെ ഒന്ന് നിലവിൽ വന്നത്. അപ്പൊ സ്കൂൾ കാലത്തേക്ക് പോകുന്നതൊന്നുമില്ല. ഇപ്പൊ ട്രെയിനിങ് പഠിക്കുന്ന സമയത്ത്, ടീച്ചർ ട്രെയിനിങ് പഠിച്ചേ ആ സമയത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പെൻഷൻ മീറ്റിംഗിന് പോകുമ്പോൾ കാണാറുണ്ട്. ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്.
1: ഓക്കെ.
3: പിന്നെ പിന്നെ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത സ്കൂളിലൊരു ടീച്ചറുണ്ട്. അത് 40 ട്രെയിനിങ് കഴിഞ്ഞിട്ട് 50 വർഷമായി. 1977.
1: ഓക്കെ.
3: പിന്നെ ഇപ്പൊ ആദ്യം വർക്ക് ചെയ്ത ഒരു സ്കൂളിലെ ടീച്ചറുണ്ട്. അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. 48 വർഷമായി.
1: അതെല്ലേ. ഓ, 48 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോ ഇന്നിപ്പോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയും മുന്നോട്ട് പോവാണല്ലേ?
3: മെസ്സേജ് ചെയ്യും, അത്യാവശ്യം പെൻഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറൊക്കെ ഉണ്ട്.
1: ഈ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് പരസ്പരം വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്നാണ് ടീച്ചർക്ക് തോന്നണേ? ഇങ്ങനെ ഇപ്പൊ 48 വർഷം അല്ലെങ്കിൽ 50 വർഷത്തോളം നമ്മളൊരു ആള് നമ്മളുമായിട്ട് സൗഹൃദത്തിലാണ്, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ എവിടെയും നമ്മൾ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാവും, പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു കൂട്ട് ഇത്രയും വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടേ? എന്തൊക്കെ ക്വാളിറ്റീസാ വേണ്ടേ?
3: ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും.
1: ഓക്കെ.
3: ഒരമുക്കം ചിലപ്പോ കഴിഞ്ഞ 3-4 ദിവസം വിളിച്ചിട്ട് 1 മണിക്കൂർ
1: സംസാരിച്ചായിരിക്കും. പരസ്പരം നമ്മള് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് വേണ്ടത് അല്ലേ? അങ്ങോട്ട്
3: ഇടയ്ക്ക് പോകാറുണ്ട് ഞങ്ങള്. അവര് ആരോ മരിച്ചിട്ടൊക്കെ പോയി, 2-1.5 വർഷമായി പോയിട്ട് വന്നിട്ട്. മണ്ണാർക്കാടായിരുന്നു അവര് വീട്.
1: അപ്പൊ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ ടീച്ചറിന്റെ ലൈഫിൽ ഇനിയും. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ?
3: എല്ലാ സൗഹൃദങ്ങൾക്കും ആയിക്കോട്ടെ.
1: ഓക്കെ. അപ്പൊ ടീച്ചർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ്. ഓക്കെ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ലീല ടീച്ചറാണ്. അപ്പൊ ലീല ടീച്ചർ പലപ്പോഴും പഠിക്കുന്ന സമയത്തും ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. 48 വർഷം ആ ഒരു അത്രയും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഹലോ. റേഡിയോയുടെ അടുത്ത് നിന്നാണോ സംസാരിക്കുന്നത്? എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്. കുറച്ച് ദൂരെ നിന്ന് സംസാരിക്കോ? യെസ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? പ്രജിത്താണ്. പ്രജിത്തെ, ലൈഫില് പിന്നെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോ ഫ്രണ്ട്ഷിപ്പ് ഒരു വീക്ക്നെസ് ആണോ? കൂടുതലുള്ള ആള് തന്നെയാണ് അല്ലേ? ഒന്നൊരു ഒറ്റ ഫോൺ കോളിൽ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുഹൃത്ത് ആരാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
4: ഒരു കോളില് സ്കൂൾ കാലഘട്ടങ്ങളില് ഇപ്പൊ, കാരണം അതിന് ഞാൻ പറയുന്നത് പ്രസക്തി ഇല്ല എന്നാണ് ഇപ്പൊ ഞാൻ
1: പറയൂ. എന്തുകൊണ്ട്? അങ്ങനെ
4: അല്ലെങ്കിൽ എസ് ബി ആയിക്കോട്ടെ, യു കെ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഉണ്ട്, ഹൈസ്കൂൾ ആവുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ദിവസവും മോർണിംഗും മെസ്സേജും, എല്ലാ ദിവസവും മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ഒരു രാഹുൽ അദ്ദേഹമുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് കണ്ടാൽ എനിക്ക് ആ സ്കൂൾ കാലഘട്ടങ്ങള് ഓർമ്മ വരും. അപ്പം അവൻ ഒന്നും അയക്കില്ല, ഗുഡ് മോർണിംഗ്, അതായത് ഹാവ് എ നൈറ്റ് ഡേ, അല്ലെങ്കിൽ നല്ല ശുഭദിനം, അങ്ങനെയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അപ്പം അത് എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യം 9:00 to 9:30 ഉള്ളിൽ വന്നിരിക്കും.
1: അപ്പൊ
4: ആ ഒരു മെസ്സേജ് കാണുമ്പോൾ നമ്മൾ ആ സ്കൂൾ കാലഘട്ടം ഓർമ്മിക്കാറ്
1: ഓർമ്മിക്കാറുണ്ട് അല്ലെ? നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ
4: പറഞ്ഞ എല്ലാം ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി, മറ്റേ എന്താ പറയാ, കോളേജ് ഗ്രൂപ്പ് ഉണ്ട്, അതുകൂടാതെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, പഴയ കമ്പനിയുണ്ട്, നാട്ടിലെ ഗ്രൂപ്പുകളുണ്ട്. അപ്പം മെസ്സേജുകൾ വരുമ്പോ കോളിന് പ്രസക്തി ഇല്ല എന്നുള്ളൊരു സംഭവം. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പുകളിലും അറിയാം. ടെക്നിക്കലായിട്ട് പൊതുവായിട്ട് ഇപ്പൊ നേരത്തെ ആ ഒരു ടീച്ചർ പറഞ്ഞ പോലെ അത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ലത്. അപ്പൊ നമ്മളിപ്പം അങ്ങനെ ഓർത്തെടുക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ വേറെ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. എങ്കിലും മെസ്സേജ് കാണുമ്പോ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ
1: ഓർക്കാറുണ്ട്. അപ്പൊ പറയൂ, ഈ സൗഹൃദം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാണ് ചേട്ടൻ വിചാരിക്കണേ? മെസ്സേജസ് മതിയോ?
4: സൗഹൃദം, അതായത് ഈ പറഞ്ഞ സൗഹൃദം പല പല തരങ്ങളിലുണ്ട്, പല പല ടേംസിൽ അല്ലെങ്കിൽ പല പല സെഗ്മെന്റുകൾ ഉണ്ടാവും. അപ്പം എല്ലാത്തിലും എന്താ പറയുക, ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു സാധനമില്ല. അപ്പൊ നേരത്തെ ആർക്കെ പറഞ്ഞു, ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് എല്ലാ തലങ്ങളിലും നമ്മൾ സൗഹൃദം പുലർത്തുമ്പോൾ, നമ്മള് വിശ്വസിച്ച് ഒരു കാര്യം ഒരാളെ പറയുമ്പോൾ, തീർച്ചയായിട്ടും അത് ആണോ പെണ്ണോ അല്ലെങ്കിൽ ജെൻഡർ ഏതോ ആയിക്കോട്ടെ, അപ്പം അതിനകത്ത് കംഫർട്ടായിട്ട് ഒരു കാര്യം ഒരാളെ കൊണ്ട് പറയുന്ന ആ ഒരു സാഹചര്യം വരുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നതാണ്. അതാണ് അതിനകത്ത് കൂറും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം കണ്ടിന്യൂസും പുലർത്തുന്നത്. നമ്മൾ ഒരാളെ തെറ്റിദ്ധരിക്കാൻ ഒരൊറ്റ സെക്കൻഡ് മതി. അത് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു കോഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതായിക്കോട്ടെ, അപ്പം ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അവരെ ഇല്ലാതാവും, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എന്താ പറയാ കോൾ ഡിലേറ്റ് ചെയ്യും, വാട്സപ്പിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാറുണ്ട്.
1: അപ്പം
4: വിശ്വാസമാണ് മെയിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറുള്ള ആളുകൾക്ക് വേറുള്ള ആശയങ്ങൾ ഉണ്ടാവാം.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടാ, ഇന്നിപ്പോ ആദ്യം ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്യാൻ പോകുന്ന ആർക്കാ?
4: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗ്രൂപ്പ് എന്റെ എന്റെ ഗ്രൂപ്പുകളിലുള്ള, അല്ലെങ്കിൽ എന്റെ സ്കൂൾ കാലഘട്ടങ്ങൾ, കോളേജ് കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ എല്ലാ നാട്ടിലുള്ള ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും. പിന്നെ ഇപ്പം ഈ റേഡിയോ കേട്ടിട്ട് എനിക്ക് കുറച്ച് ആളുകളെ, സ്ഥിരം വിളിക്കുന്ന ആളുകളുടെ പരിചയമുണ്ട്. ഫ്രണ്ട് ആണോ ചോദിച്ചാൽ ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ അവരെന്നെ ഓർക്കുന്നുണ്ടാവും, ഞാൻ അവരെ ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഈ പേരറിയാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന സൗഹൃദം ഇതിനകത്ത് വന്നിട്ടുണ്ടായ പുതിയ സൗഹൃദം, എനിക്ക് തോന്നുന്നു ഒരു മാസത്തേക്ക് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം അതിനകത്ത് ഇങ്ങനെ ഓരോ സമയം വരുമ്പോ ഓരോരുത്തരുടെ പേര് ഞാൻ കേൾക്കാറുണ്ട്. അപ്പം അവർക്കൊക്കെ എന്താ പറയാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ദിനം ആശംസിക്കാം.
1: ഓക്കെ പ്രജിത്ത് ഏട്ട, അതുപോലെ നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ, ബൈ ബൈ.
4: താങ്ക് യു.
1: അപ്പൊ നമ്മളെ വിളിച്ചത് പ്രജിത്ത് ഏട്ടനാണ്. അപ്പൊ പ്രജിത്ത് ഏട്ടൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. നല്ല സൗഹൃദങ്ങള് ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്നാണ് പറഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: നമസ്കാരം അഭിക്കുട്ടി.
1: നമസ്കാരം ശാന്തി ചേച്ചി. മഴയുണ്ടോ അവിടെ? സാധ്യതയുണ്ടോ?
5: അതാണ് പാലക്കാട് എന്തോ പെയ്യട്ടെ, നമ്മുടെ ഡാമില് വെള്ളം ഇല്ലെങ്കിലേ കുടിക്കാൻ വെള്ളം കിട്ടില്ല.
1: പ്രശ്നാണ്, വെള്ളത്തിന്റെ മാത്രമല്ല വൈദ്യുതിയും പ്രശ്നമാണ്.
5: കർഷകനൊക്കെ വലഞ്ഞിരിക്കാണ് പാവം. മറ്റേ ബോർവെല്ല് വെള്ളം അടിച്ചിട്ടേ അടിച്ചു കയറ്റുകയാണ് കൃഷിക്ക്. മൊത്തം മഞ്ഞളിച്ച് കിടക്കണം പാവം തോന്നുക. നമുക്കേ അരിയും വെള്ളവും ആണ് കാര്യങ്ങള്. അതില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞ.
1: അപ്പൊ ചേച്ചി,
5: എന്റെ നിലവിളിയാണ് ഇപ്പൊ കേൾക്കുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മഴയുണ്ടോ മഴ ഇല്ലേന്നൊക്കെ പറഞ്ഞ് നമ്മള് തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോണ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക് നമുക്ക് ചുറ്റും.
5: വീട്ടില് കൃഷിയുണ്ട്. അനിയന്മാരൊക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ സങ്കടം തോന്നുന്നു.
1: എന്തായാലും സങ്കടത്തിലേക്ക് നമുക്ക്
5: പോകാൻ പാടില്ല ആരും. അതാണ്
1: അതാണ്. അപ്പൊ ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഇന്ന് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്തു ആർക്കെങ്കിലും?
5: ഇല്ല മോളെ, ഇനി ഏതാ ഇപ്പളാ പണി കഴിഞ്ഞിട്ടില്ല. ഇനി മേലാലെ അഹല്യ ചങ്ങാതി ഗ്രൂപ്പില്, മറ്റു ചങ്ങാതി കൂട്ടത്തില് മാത്രം മോള് പറഞ്ഞ ഇന്റർനാഷണൽ
1: ഫ്രണ്ട്ഷിപ്പ് ഡേ
5: പറഞ്ഞപ്പോ പോയി ഒരു എവിടെന്നോ തപ്പിക്കൊണ്ടുവന്ന് എടുത്ത് തള്ളി ഇട്ടാ
1: വന്നിരിക്കും.
5: ഹാപ്പി പറയുന്ന ആ ഡേ നിങ്ങൾ ആര് പറഞ്ഞാലും ആ ഡേ എവിടെയുണ്ടോ അത് തപ്പിപ്പിടിച്ചുകൊണ്ടുവന്ന് ചങ്ങാതി കൂട്ടം ഗ്രൂപ്പിൽ ഇട്ടാലേ എനിക്ക് സമാധാനം.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാരെയും ചേർത്ത് പിടിച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്.
5: ആ അതെ, ഇനിയിപ്പോ എന്തേലും 10 മണിക്ക് ശേഷം ഫ്രീ ആവും. അപ്പൊ പിന്നെ ഗ്രൂപ്പിൽ കടന്നിട്ട് തലങ്ങും വിലങ്ങും അടിക്കുക മറിയ കുത്തുക എന്ത് രസം അറിയോ? അതാണ്.
1: അപ്പൊ ചേച്ചി പറയൂ, സൗഹൃദം
5: കൂടെ കിട്ടിയപ്പോ നല്ലൊരു സന്തോഷം. അഹല്യാണ് ഇത്ര വലിയ ആലുംമരം പോലെ ആക്കി തന്ന സൗഹൃദ കൂട്ടായ്മ അഹല്യ കൂടെ വന്നതാണ്. അതൊരു എന്നും മറക്കാനാവാത്ത സന്തോഷമാണ്.
1: എന്തായാലും
5: മോള് പറയുന്ന പോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഉണ്ടാവും. ആ വീട്ടിന് 24 മണിക്കൂറില് അടുത്ത ദിവസം രാവിലെ ഒന്നും ഉണ്ടാവില്ല. നല്ല മനസ്സറിയുന്നവരൊക്കെ ഒരു സെക്കൻഡിൽ എല്ലാം മറക്കും.
1: അതാണ്
5: അതാണ് സൗഹൃദം. ബന്ധങ്ങൾക്ക് പറ്റില്ല മോളെ.
1: ഏറ്റവും ഏറ്റവും കൂടുതൽ ഈ സൗഹൃദം നിലനിർത്താനായിട്ട് നമുക്ക് മനുഷ്യരിൽ വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്നാ ചേച്ചിക്ക് തോന്നണേ?
5: ക്വാളിറ്റി പറയുന്നത് നമ്മുടെ മനസ്സ് ആത്മാർത്ഥതയോടെ സ്നേഹിക്കുമ്പോ അത് ക്വാളിറ്റി അല്ലേ മോളെ? സത്യസന്ധമായി ആത്മാർത്ഥതയോടെ സ്നേഹിക്കണം. ബാലൻ ചിറ്റൂര് പറഞ്ഞ പോലെ കൂടെ നടന്നിട്ട് ചതിക്കുന്നവരും ഉണ്ട് മോളെ. അത് നമ്മള് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോ എന്താവും? ആത്മാർത്ഥതയല്ല പറയുമ്പോ അപ്പൊ വിട്ടൊഴിയണം നമ്മള്. ശ്രദ്ധിച്ച് സൗഹൃദം അങ്ങനെയാ മോള്. സൗഹൃദമല്ല എല്ലാം അങ്ങനെയാ. ഇപ്പോഴത്തെ മനുഷ്യന്മാരൊക്കെ ഒരു ദിവസം വിശ്വസിക്കാൻ കൊള്ളാത്തവരാ. അതാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത്. നമ്മുടെ മനസ്സ് ഓക്കെ ആത്മാർത്ഥത ഉണ്ട് എന്ന് പറയുന്നവരെ കൂടെ കൊണ്ടുപോയ ലൈഫ് ലോങ് സന്തോഷം
1: അത്രേ ഉള്ളൂ. ലൈഫ് ലോങ് സൂപ്പർ ആവും. അങ്ങനെ സൂപ്പർ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവട്ടെ ശാന്തി ചേച്ചിക്ക്. നാർക്ക വിശ്വാസം കൊടുക്കണ്ടേ? പറയൂ.
5: താങ്ക് യു മോളെ, ഈ വിഷയം കൊണ്ടുവന്ന എന്റെ അഭിക്കുട്ടിക്ക് കേട്ടക്കട്ടെ ഇന്നത്തെ
1: ഓക്കെ ശാന്തി ചേച്ചി, എന്തായാലും സുഹൃത്തുക്കൾ എപ്പോഴും ലൈഫിൽ അങ്ങനെ ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസം കൂടെ വിഷയണു. നമ്മൾ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. അപ്പോൾ ശാന്തി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു, സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു. നമുക്ക് നെക്സ്റ്റ് കോളറിലെ കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരത്?
6: അദ്വിക.
1: അദ്വിക ഇന്ന് സ്കൂളിൽ പോണ്ടേ?
6: സ്കൂളിൽ പോണം.
1: എപ്പോഴാ പോണേ?
6: 8:30.
1: 8:30 ആണോ 8:50 ആണോ?
6: 8:50.
1: ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഓക്കെ, അപ്പോ ആദ്വികയെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും ഫസ്റ്റ് ആദ്വികക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആലിയ എന്നാണോ പേര്? എന്താ ആലിയ അത്ര ഇഷ്ടം? എന്തുകൊണ്ടാ നിങ്ങൾ അത്രയും ഫ്രണ്ട് ആയത്?
6: LKG തൊട്ട്
1: ഫ്രണ്ട്സ് ആണോ? അപ്പൊ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? തേർഡ് സ്റ്റാൻഡേർഡ് ആയി. അപ്പൊ LKG തൊട്ട് തേർഡ് സ്റ്റാൻഡേർഡ് വരെ ആലിയ നമ്മുടെ കൂടെ ഉണ്ടല്ലേ. അപ്പൊ ഇത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണം. വേണ്ടേ?
6: വേണം.
1: അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ? പറയൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ അദ്വിക ഇന്ന് സ്കൂളിൽ പോകുമ്പോ ആലിയെ കാണുമ്പോ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയണം ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് കേട്ടോ. പറയില്ലേ? ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ആദ്വികയാണ്. ആദ്വികയുടെ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ കുറിച്ച് ആദ്വിക പറഞ്ഞു, ആലിയ എന്നാ പേര്. അപ്പോ ആലിയക്കും ആദ്വികയ്ക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഇതാരാ സംസാരിക്കണേ? രത്നാവതി അമ്മക്ക് സുഖമല്ലോ? ആഹാ, അപ്പൊ രത്നാവതി അമ്മ പറയൂ, രത്നാവതി അമ്മയുടെ ലൈഫില് ഏറ്റവും കൂടുതൽ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ കൂടെ ഉള്ള സുഹൃത്ത് ആരാ?
7: ഒരാളുണ്ട്,
1: മഞ്ജുള എന്നാണോ പേര്? ആഹാ, ഇത് സ്കൂൾ കാലം തൊട്ടേ നമ്മുടെ കൂടെ ഉള്ള ആളാ?
7: കൊറേ
1: വർഷമായി, 45 വർഷമായി നമ്മള് സെലിബ്രേറ്റ് ചെയ്യണല്ലേ.
7: ഞങ്ങള് എന്തുണ്ടെങ്കിലും പരസ്പരം ഒരു കാര്യം അറിയില്ലാതെ പറയുന്ന ആളാണ് ഞങ്ങൾ രണ്ടാളും.
1: അതാണ്
7: ആദ്യമൊക്കെ അവരുടെ വീട്ടില് പോകും, അപ്പൊ അവരുടെ വീട്ടിലിരിക്കും, അവിടെ രാത്രിയൊക്കെ കിടക്കും. അവര് മാത്രമുള്ളു, അവര് ഭർത്താവ് ജോലി ഇരിക്കും സ്ഥലത്ത് പോയാൽ ഞാനും അവരും തന്നെ 15 ദിവസം ഞാൻ അവരുടെ വീട്ടില് രാത്രി ഉണ്ടാവും. രാത്രിയൊക്കെ ഒരു ചേച്ചി അഞ്ചേട്ടി പോലെ, എന്താ പറയുക, അത്രയ്ക്കും സ്നേഹം.
1: ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പോഴും നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടോ, വിളിക്കാറുണ്ടോ?
7: ഓ, സംസാരിക്കാം. എന്റെ വിളി കേട്ടില്ലെങ്കിൽ എന്താ വിളിച്ചില്ല എന്ന് പറയും. എനിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ, ഞാൻ ഇത്തിരി ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അവര് എന്റെ അവിടെ പോണ അവരുടെ അടുത്ത് കൊടുത്തയക്കും, രത്ന ഇപ്പനെ കൊണ്ട് കൊടുത്ത് കൊടുത്തയക്കും. ഇപ്പോഴും സംസാരിക്കും. പിന്നെ ഒരു ചെറിയ പണക്കം, ഞങ്ങൾ രണ്ടാളും പണങ്ങിയിട്ടില്ല കണ്ണാ. അതൊരു ആരോ എന്തോ പറഞ്ഞു, പറഞ്ഞിട്ടായി അമ്മ ഫെബ്രുവരിയിലൊരു ഒരു കൊറേ ദിവസം എന്നെ കണ്ടപ്പം ഉണ്ടാതിരുന്നപ്പില്ലേ, അപ്പോഴൊരു മാനസികാവസ്ഥ എന്റെ എങ്ങനെയായിരുന്നു അറിയുമ്പോനെ. എന്നിട്ട് പിന്നെ അതാരും എന്തോ പറഞ്ഞു പറഞ്ഞിട്ടാണ്, അവർക്കൊന്നും എന്നോട് പിണക്കൂല. എന്നിട്ട് അവര് എന്നോട് മാപ്പ് പറഞ്ഞു. ഞാനില്ലേ എന്തോ എന്താ പറയാ, കഷ്ടകാലം കൊണ്ട് എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നിയതാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കൊറേ സങ്കടം പറയൊക്കെ ചെയ്തു.
1: അപ്പൊ അങ്ങനെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അപ്പൊ ഇന്നില്ലേ മഞ്ജുള ചേച്ചീനെ വിളിക്കണം, എന്നിട്ട് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയണം.
7: ഞാൻ അവർക്ക് കഞ്ഞി വെക്കാൻ വേണ്ടി അവര് വീട്ടിൽ പോയതായിരുന്നു.
1: അതെല്ലേ?
7: അങ്ങനെ പിന്നെ അങ്ങനെ ആ സ്നേഹം എന്താ പറയാ, ഭയങ്കരമായി. ഞങ്ങള് എന്തുണ്ടെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളിപ്പോ എല്ലാവരും പറയും, ഇവര് രണ്ടാളും രണ്ട് ശരീരം ഒരു
1: ഹൃദയമാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടാവട്ടെ കേട്ടോ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ആ ഒരു സൗഹൃദം.
7: ഇപ്പൊ കൊറേ ചങ്ങാതി കൂട്ടത്തില് വന്നപ്പോ, അഹല്യ വന്നപ്പോ കൊറേ ആൾക്കാരുടെ മക്കളും എന്താ പറയാ അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും മക്കളൊക്കെ എല്ലാവരും എന്നെ എന്താക്കെ വിളിച്ചില്ല പറഞ്ഞ നമ്മുടെ ഗോപിനാഥൻ സാറ്, നമ്മുടെ ചന്ദ്രേട്ടയും വൈജു ചെങ്ങര, അവരൊക്കെ എന്റെ സംസാരം കേട്ടില്ലെങ്കിൽ എന്താ അവര് വിളിക്കില്ല പറഞ്ഞ വിളിക്കും എന്നെ പേരെ പ്രേമമ്മ, അവരൊക്കെ എന്നെ വിളിച്ചു. പിന്നെ ശാന്തി ചേച്ചി അജിത് ചേച്ചി പിന്നെ അത് പറയണ്ടല്ലോ. എന്റെ പിന്നെ എന്റെ മകനും എന്റെ മകൻ പിന്നെ എന്താ വിളിച്ചില്ലെങ്കി എന്താ വിളിച്ചില്ല പറഞ്ഞ് പരിഭവത്തോടെ ചോദിക്കും.
1: അങ്ങനെയൊക്കെ ഇവരൊക്കെ നമ്മുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരു ലൈഫ് ഉള്ളത് അല്ലേ.
7: എന്റെ ഇന്നത്തെ ആശംസ അകലിയിൽ കൂടി കിട്ടിയില്ലേ, അതുകൊണ്ട് ഈ അകലിയിൽ വന്ന കുട്ടികൾക്കാണ് എന്റെ പ്രത്യേക ആശംസ.
1: അൽബിനെ
7: കൊണ്ട് വിഷ്ണുവിനോടൊക്കെ പറയണോട്ടോ,
1: എല്ലാരോടും അന്വേഷണം പറയാം, എല്ലാരോടും തീർച്ചയായിട്ടും അന്വേഷണം പറയാം കേട്ടോ.
7: അവര് മുഖേ മറന്നുപോയോ പോലെ.
1: അപ്പൊ എന്തായാലും രണ്ടാമതി അമ്മേ
7: പറയണോട്ടോ മനെ,
1: എന്തായാലും പറയാം ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ കേട്ടോ. ഓക്കെ ബൈ ബൈ. നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. അപ്പൊ രത്നാവതി അമ്മയുടെ സുഹൃത്തുക്കളെ കുറിച്ച് രത്നാവതി അമ്മ പറഞ്ഞു. നമുക്കിനി ഒരു പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടതിന് ശേഷം ബാക്കി കോൾസിലേക്കും മെസ്സേജസിലേക്കും ഒക്കെ പോവാം. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം നോക്കുമ്പോൾ 8:52 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിശ്വസിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം അഭിരാമിയുടേതാണ്. സ്റ്റേ ട്യൂൺഡ്.

0: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത കോളറും എന്റെ കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, ജൂലൈ 30 ആണ്. ഇന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന സൗഹൃദത്തെ കുറിച്ച്, പഴയ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച്, എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണേ, അതൊക്കെ പറയാം. ഇനിയിപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ മെസ്സേജ് ആയിട്ട് അയക്കാം 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക്. ഹലോ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ് അബി, നല്ലൊരു ടോപ്പിക് കൊണ്ടുവന്നാൽ വളരെ സന്തോഷം. ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ഓക്കെ ജഗൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.
1: സെയിം ടു യു. എന്താ വെച്ചാ, ഞങ്ങള് നമ്മുടെ ഈ FM ഈ കേട്ട കേട്ട് കൂട്ടു കൂടുന്ന പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ, അതിലാണ് വളരെ സന്തോഷം.
0: അതെല്ലേ, അതെ, അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് ചേട്ടാ.
1: തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ, ഒരുപാട് വ്യക്തികൾ മറന്നുപോയ കാര്യങ്ങളാണ് നിങ്ങൾ റീഓപ്പൺ ചെയ്യുന്നത്, അതിൽ വളരെ സന്തോഷമുണ്ട്.
0: ഒരുപാട് സ്നേഹം എന്തായാലും. പറയൂ ചേട്ടാ, അപ്പൊ അങ്ങനെ ലൈഫിൽ ഇന്നും കൂടെയുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയി എന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു കിടിലൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഉണ്ടോന്ന് ചോദിക്കുന്ന കാര്യമില്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും.
1: അതെ അതെ, ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതില് കുറച്ചാളെ വരലുള്ളൂ, എന്നാലും ഒരുപാട് സുഹൃത്തുക്കൾ അതില് ഇപ്പോഴും ആക്റ്റീവ് ആണ്. പിന്നെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ നല്ലൊരു പാഠപുസ്തകമാണ്. നമ്മൾ ഓരോരോ പേജുകൾ മറിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അതിനെല്ലാം മൈൻഡ് ചെയ്ത് പോകുന്നതാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. അതിൽ ഒരുപാട് തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്, അതിൽ വലിയ പ്രശസ്തിയില്ല. എന്നാലും ഉള്ള ആളുകളെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ലൈഫ് ലോങ് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് മനുഷ്യർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്?
1: ഓരോരോ വ്യക്തികൾക്കും ഓരോരോ ക്വാളിറ്റിയാണ്.
0: എന്തായിരിക്കും ചേട്ടന്റെ ക്വാളിറ്റി? എന്തായിരിക്കും? എനിക്ക് ഇത്രയും സുഹൃത്തുക്കൾ ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ, ഞാൻ
1: എല്ലായിടത്തും കാഷ്വൽ ആയിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ആർക്കും എന്റെ മേലെ വലിയ ദേഷ്യമില്ലെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ.
0: ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്നത്തെ ആദ്യത്തെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ മെസ്സേജ് അയച്ചോ?
1: അയച്ചു അയച്ചു. കാലത്ത് അബി വന്ന ടോപ്പിക്കിൽ വന്ന ഉടനെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു.
0: അടിപൊളി.
1: എന്റെ ഒരു 4 ഫ്രണ്ട്സ് ഉള്ള ന്യൂയോർക്കിലുണ്ട്, അവർക്കും ഈ ഗ്രൂപ്പിലൂടെ ഞാൻ വിശ്വസ് ചെയ്യാണ്. കേട്ടോണ്ടിരിക്കുന്ന എനിക്കറിയില്ല, എന്നാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് വൺസ് അഗൈൻ.
1: ഓക്കെ, താങ്ക്സ് ലോട്ട്സ്.
0: ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. അപ്പൊ ജഗൻ ചേട്ടൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു അല്ലെ. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവന്ന ചില സമയത്ത് നമ്മൾ ഓർക്കും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് ഓർക്കും. കാരണം ലൈഫിൽ സ്റ്റക്ക് ആയി പോകുന്ന സമയങ്ങളിൽ ചിലപ്പോ ഒരു ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന്റെ ഒരു കോൾ മതിയായിരിക്കും അല്ലേ, നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മറന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ സന്തോഷത്തിന്റെ സമയത്തും നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സാണ് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല റാങ്ക് കിട്ടി, ഇപ്പൊ നല്ല മാർക്ക് കിട്ടി, ഇപ്പൊ ഫസ്റ്റ് റാങ്ക് ആയി സ്കൂളില്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആ അവന് ഫസ്റ്റ് റാങ്ക് കിട്ടിയോ, ഇങ്ങനെയല്ല, ഓഹോ നിനക്ക് കിട്ടിയോ, നിന്റെ വിജയം ഞാനും അതേപോലെ ആഘോഷിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന, കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ സൗഹൃദങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ബീന പാലക്കാട്.
0: ബീന ചേച്ചി, സുഖാണോ?
2: സുഖാണ് അബി.
0: ആഹാ, എന്താണ് പരിപാടി ഇപ്പൊ ഇന്ന് രാവിലെ?
2: രാവിലെ ഫുഡ് ഉണ്ടാക്കല്, എല്ലാരും ഇറക്കി വിടല്.
0: ഓക്കെ,
2: ഇതൊക്കെയാണ്.
0: അത് നമ്മൾ ചെയ്യുന്ന ഈ പരിപാടി ഇല്ലെങ്കിൽ അല്ലേ ഇവിടെ ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോകും?
2: ശരിക്കും ശരിക്കും, അതിന് അവരൊരു വില കാണണ്ടേ?
0: അത് കാണണം, അത് കാണണം, കാണാതിരിക്കാൻ പാടില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്,
2: നമ്മുടെ കടമ
0: അതെ, നമ്മളത് ചെയ്യണു അല്ലേ.
2: അതന്നെ.
0: ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഒരു സൺഡേ ലീവ് എടുക്കണം. ഓക്കെ,
2: അതന്നെ.
0: എന്നിട്ട് ഈ പറഞ്ഞ പോലെ
2: നമുക്കത് തോന്നുന്നില്ലല്ലോ.
0: അതാണ് പ്രശ്നം, അതൊരു സീനാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോ നമ്മള് കാരണമാണ് ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ഒരാളുടെ ലൈഫ് മുന്നോട്ട് പോണെ, ഒരാളുടെ ലോകം സൂപ്പർ ആക്കണ നമ്മൾ തന്നെയാണ്.
2: അതന്നെ,
0: അതങ്ങ് തുറന്നു പറയണം. അപ്പൊ അതിനൊരു വിഷസ് എല്ലാവർക്കും.
2: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ ബീന ചേച്ചി പറയൂ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ എത്ര കാലത്തെ
2: വിഷയം? വളരെ സന്തോഷം തോന്നി എനിക്ക് ഇത് പറയാൻ, വിളിക്കാൻ കാരണം എന്റെ അമ്മ 87-89 ആയി.
0: ഓക്കെ,
2: ഒരു കോള് വരാറുണ്ട് അമ്മയുടെ കൂടെ പഠിച്ച അതേ ഏജ് ഉള്ള ആളുടെ.
0: അതെയോ?
2: അതെ.
0: കുറെയൊക്കെ
2: മറവിയിലും ഒക്കെയാണ്.
0: അതെല്ലേ? ഓക്കെ.
2: എന്നാലും ആ അമ്മ വിളിച്ചിട്ട് പഴയ നമ്മള് പുഴയിൽ ചാടിയില്ലേ, നീന്തിയില്ലേ, സ്കൂൾ സമയം സ്കൂൾ സമയമാകുമ്പോ നമ്മളെ ഓടിച്ചാടി ക്ലാസ്സിൽ കേറില്ലേ.
0: ഓക്കെ, എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള
2: ഫ്രണ്ട്ഷിപ്പ് ആണ്. വിളിക്കുമ്പോ അത് എന്തൊരു സന്തോഷമാണെന്നോ. നേരത്തെ ഒക്കെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങളിപ്പോ പാലക്കാടാണ്, പക്ഷെ അവര് തിരുവല്ലയാണ്. ഇത്രയും ദൂരമുണ്ട്, എന്നാലും നമ്മള് പുള്ളിക്കാരി പോകും കാണും, ഇവര് തമ്മിൽ സൗഹൃദം പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ടായി.
0: എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട് നമ്മൾ ആലോചിക്കല്ലേ, നമുക്കില്ലല്ലോ ഇങ്ങനെ ഒരു സുഹൃത്ത്.
2: ശരിക്കും ശരിക്കും അതാണ്, അതാണ് സൗഹൃദം എന്ന് തോന്നിയത്, അതുകൊണ്ടാണ് വിളിക്കണം എന്ന് തന്നെ തോന്നിയത്.
0: അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ, അമ്മ എന്താ അത്, ഇപ്പൊ എന്താ അതിന്റെ ഒരു സീക്രട്ട്, എത്ര വർഷമായി ഇങ്ങനെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വിളിച്ച് സംസാരിക്കണോ, നിങ്ങള് പിണങ്ങാറില്ലേ, ഇതൊക്കെ നമുക്ക് തോന്നൂല്ലേ.
2: ശരിക്കും
0: അപ്പൊ എന്തായിരിക്കും,
2: ആ അമ്മ കഴിഞ്ഞ ദിവസം പറയാണ്, ഇവര് അഞ്ചു പേരായിരുന്നു പോലും.
0: അതെയോ?
2: ഒരാള് ഡൽഹിയില്, ഒരാള് ബോംബെയില്, ഒരാള് ചെന്നൈയില്, ഇവര് രണ്ടുപേരും മാത്രം ഇവിടെ നാട്ടില്. എന്നിട്ട് പുള്ളിക്കാരി ഇരുന്ന് ഓരോരുത്തരുടെ നമ്പർ എങ്ങനെ, അന്നൊന്നും ഇങ്ങനെ ഫോണ് കാര്യം സൗകര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ. എന്നിട്ടും പുള്ളിക്കാരി ഇരുന്ന് ഫോൺ നമ്പർ എവിടുന്നൊക്കെയോ എല്ലാവരെയും കളക്ട് ചെയ്ത് എല്ലാരെയും വിളിച്ച് ഇപ്പൊ സംസാരിക്കലാണ് അത്ര പുള്ളിക്കാരുടെ
0: മെയിൻ ഹോബി. എന്തായാലും സന്തോഷം. അതെ, അതിപ്പോ നമ്മള് ശരിക്കും ചിലപ്പോ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ നമ്മളും കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്കും ഉണ്ടാവണം.
2: അത് ഭയങ്കര സന്തോഷം, നമുക്ക് തന്നെ മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്.
0: അവര് പരസ്പരം ഈ പറഞ്ഞ പോലെ ലൈഫിൽ ചില സമയത്തെങ്കിലും ഒറ്റക്കാകുന്ന സമയത്ത് ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും, എന്റെ അമ്മ ഈ പ്രായത്തിൽ ഇവരിങ്ങനെ ചെയ്തോ എന്ന് നമ്മൾ ആലോചിക്കും അല്ലേ.
2: എന്നിട്ട് നമ്മളിങ്ങനെ 1-2 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. അയ്യോ, അത് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട്.
0: എന്താ ഫ്രണ്ട്സ്, രണ്ടു പേരുടെയും പേരെന്താ?
2: എന്റെ അമ്മയുടെ പേര് ജാനകി, ആ അമ്മയുടെ പേര് രാധാമണി.
0: രാധാമണി എന്റെ അമ്മയെ. ഇപ്പൊ നമ്മള് കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും ഒക്കെ പ്രണയം എന്ന് പറയണ പോലെ, ജാനകി അമ്മയുടെയും രാധാമണി അമ്മയുടെയും സൗഹൃദം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കഥ എഴുതേണ്ടി വരും അല്ലേ.
2: ഓ ശരിക്കും കേട്ടോ, കേട്ട് നമ്മൾ തരിച്ചുപോയി ശരിക്കും. അതുകൊണ്ടാണ് എനിക്കിത് വിളിക്കണമെന്ന് തോന്നിയത്, അല്ല നമ്മുടെ സൗഹൃദം എന്നല്ല തോന്നിയത് എനിക്ക്.
0: ഓക്കെ ചേച്ചി, എന്തായാലും സന്തോഷം ആ കാര്യം ഷെയർ ചെയ്തതിൽ. നമുക്കത് കേൾക്കുമ്പോ വല്ലാത്ത ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്
2: ശരിക്കും.
0: ഓക്കെ, അപ്പൊ ബീന ചേച്ചി പ്രത്യേകമായിട്ട് അന്വേഷണം പറയണം ജാനകി അമ്മയോട്.
2: എല്ലാവർക്കും എല്ലാവർക്കും അങ്ങോട്ടും പറയുന്നു.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ബൈ ബൈ.
2: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ബീന ചേച്ചിയാണ്. അപ്പൊ ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോ ചേച്ചി പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോ അല്ലേ, നമ്മളിങ്ങനെ ചില സൗഹൃദങ്ങൾ നമ്മളിങ്ങനെ ചിലപ്പോ ഫിലിംസിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അതിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
8: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
9: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: ഓണം അടുക്കാറായി എന്നാണ് പറയുന്നത്. ഈ ഓണം അടുക്കുന്ന സമയത്തെ വീട്ടിലൊക്കെ കേൾക്കുന്ന സ്ഥിരം ഒരു ഡയലോഗാണ് ഒരു ദിവസം ജയലക്ഷ്മി പോകണമെന്ന്. കാരണം ഇപ്പം നമ്മൾ ജയലക്ഷ്മി പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഓരോ ഓണവും കുറച്ചുകൂടെ സ്പെഷ്യലാക്കുന്ന ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഷോപ്സിൽ നമുക്കിങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഡയലോഗ്, ജയലക്ഷ്മി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡയലോഗ് ഓർമ്മ വരുമ്പോൾ, ആ ഓണം എത്തില്ലോ, ഇനിയിപ്പോൾ ജയലക്ഷ്മി പോകണ്ടേ എന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരും. അതുകൊണ്ട് ഓണം ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം ജയലക്ഷ്മിയിൽ കയറി ഇറങ്ങാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ വിശേഷങ്ങളിലേക്ക് തിരികെ വരാൻ ഇപ്പോഴും കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിളിക്കുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യുക, 8218150900 എന്ന നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചേക്കും. ഞാൻ ആ മെസ്സേജ് വായിച്ചോളാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്രണ്ട്ഷിപ്പ് ഡേയിലേക്കും മെസ്സേജസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇന്നത്തെ ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടൻ്റെ മെസ്സേജാണ്. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജാണ് അയച്ചേക്കണേ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അഷ്റഫിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ ഉറച്ചു നിൽക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ തണലിന് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തെയും സന്തോഷങ്ങളെയും തിരികെ പിടിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഏതൊരു കൊടുങ്കാറ്റിലും പതറാത്ത കരുത്ത് ഉള്ളിൽ തനിയെ വളർന്നു തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്റഫ് ഏട്ടൻ മെസ്സേജ് അയച്ചേക്കുന്നത് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ഗുരുവായൂരപ്പൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് ഹാപ്പി തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ PV മുഹമ്മദ് ഇക്ക ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, നമ്മുടെ നന്മകൾ ആരും കാണാൻ വേണ്ടിയാകരുത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. കാരണം നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, വിശേഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് മുഹമ്മദ് അയച്ചേക്കണേ. ഓക്കെ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷക്കീല ചേച്ചിയുടെ മെസ്സേജാണ്. ഡിയർ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും സൗഹൃദ ദിനാശംസകൾ. പഠിക്കുന്ന കാലത്തുള്ള കുറച്ച് കൂട്ടുകാർ ചങ്ങാതിക്കൂട്ടുകാരുമായി എന്നും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ കുറച്ചു കാലമായിട്ട് ചങ്ങാതിക്കൂട്ടം ചങ്കുകൾ എന്നും കൂടെ ഉണ്ട്. പിന്നെ 30 വർഷത്തോളം ബന്ധമുള്ള ഒരു കൂട്ടുകാരിയുണ്ട് എനിക്ക്, അങ്ങ് മലപ്പുറത്ത്, പേര് ഷാനി എന്നാണ്. അപ്പോൾ ഷാനിക്കും എന്നെ അറിയുന്ന എല്ലാ കൂട്ടുകാർക്കും സൗഹൃദ ദിന ആശംസകൾ നേരുന്നു. ഷക്കീല ചേച്ചി, സ്നേഹക്കൂട്. ഓക്കെ, അപ്പൊ ഷക്കീല ചേച്ചി, ഷാനി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരു 30 ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യാറെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ ഒരു സൗഹൃദം അങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുന്നു മാത്രം പറയുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ചന്ദ്രേട്ടനാണ്, കോയമ്പത്തൂർ നിന്ന്. നമസ്കാരം അഭിരാമി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ ഫ്രം കോയമ്പത്തൂർ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. 50 വർഷങ്ങളായിട്ട് എന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, തമിഴ് നടനാണ്, ജെമിനി ഗണേഷ്. അവരുടെ അനിയന്റെ ജെമിനി ഗണേഷിന്റെ അനിയന്റെ മകൻ ബാലഗുരുനാഥൻ കുനിശ്ശേരി, എന്റെ തറവാട് കുനിശ്ശേരിയാണ്. കഴിഞ്ഞ 70 കൊല്ലമായിട്ട് ഞാൻ കോയമ്പത്തൂരിലാണ് താമസം. നേരത്തെ വിളിച്ച കുനിശ്ശേരിക്കാരൻ സുരേന്ദ്രൻ അവർക്കും എന്റെ വിഷസ് ഞാൻ അറിയിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ റേഡിയോ സഹോദര സഹോദരികൾക്കും എന്റെ വിഷസ് അറിയിച്ചു കൊള്ളുന്നു. ടോപ്പിക് കൊണ്ടുവന്ന അഭിരാമിക്കും വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടന്റെ മെസ്സേജ്. താങ്ക് യു. അപ്പൊ ചന്ദ്രേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ജയരാജേട്ടന്റെ മെസ്സേജാണ്. സുപ്രഭാതം അഭിരാമി, പ്രിയ, അഹല്യ, ഹീര, സുനിൽ, ആൽബിൻ, വിഷ്ണു, ജിഷ്ണു ആൻഡ് നിസർ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അവിടെ എന്തെല്ലാം വിശേഷങ്ങൾ അഭികുട്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. എന്റെ സ്കൂൾ കാലഘട്ടത്തിലെ സൗഹൃദങ്ങളിൽ ഇന്നും ഒരു ഫോൺ വീലിയിലൂടെ എന്നെ ബാല്യത്തിലേക്ക് എത്തിക്കുന്ന ചില സുഹൃത്തുക്കളാണ് ബാലകൃഷ്ണൻ കണ്ണാടിയും ഇന്ദു യാക്കരയും ഷീല കണ്ണാടിയും അംബിക സുധിയും സുനിത ബാബുവും. ഇവരെ വിളിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ 40 വർഷം പുറകോട്ട് പോവാറുണ്ട്. പിന്നെ സൗഹൃദങ്ങളുടെ കണക്കെടുത്താൽ തീരില്ല. എന്റെ സമ്പാദ്യം തന്നെ എന്റെ സ്നേഹ സൗഹൃദങ്ങൾ തന്നെയാണ്. അഹല്യയിലൂടെ എനിക്ക് കിട്ടിയ അമൂല്യമായ എന്റെ എല്ലാ സ്നേഹ സൗഹൃദങ്ങൾക്കും നല്ലൊരു സൗഹൃദ ദിനം കൂടെ വിഷ് ചെയ്തിട്ടുണ്ട് ജയരാജേട്ടൻ. സസ്നേഹം ജയരാജ് വാപ്പാല ഫ്രം ഗുരുഗ്രാം. ഓക്കെ, തീർച്ചയായിട്ടും അല്ലെ. ചില പല സമയത്ത് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മൾ പഴയ ആ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ യങ് ആയതുപോലെ നമുക്ക് തോന്നും ഇല്ലേ. വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും പഴയ കാലഘട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഓർമ്മകളിലേക്ക് പോകും. ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ മറക്കും. അങ്ങനെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഒരു ഫ്രണ്ട്, ഒരാൾ, ഒരു മനുഷ്യൻ നമുക്ക് കൊണ്ട് തരുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കുഞ്ഞിപ്പിക്കയാണ്. നമസ്കാരം, ഇന്നത്തെ ടോപ്പിക് ഏറെ ശ്രദ്ധേയമാണ്. റേഡിയോ വഴി 450 കൂടുതൽ സുഹൃത്തുക്കളെ കിട്ടി, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. മറക്കാനാവാത്ത ഓർമ്മകൾ ഇന്ന് 13 പേർ ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒപ്പം അഭിമോൾക്കും നല്ലൊരു വ്യാഴാഴ്ച ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പിക്ക മെസ്സേജ് അയച്ചേക്കണേ. ഓക്കെ, അപ്പം എന്തായാലും കുഞ്ഞിപ്പിക്ക എന്തായാലും അവർക്കും സൗഹൃദ ദിന ആശംസകൾ തിരിച്ചയക്കും എന്ന് വിചാരിക്കണം. എന്തായാലും അയച്ചിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് സൗമ്യ ചേച്ചിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് അബി. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സൗമ്യ മെസ്സേജ് അയച്ചേക്കുന്നത്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് സൗമ്യക്ക് അറിയുകയാണ്. അടുത്ത മെസ്സേജ് ജഗൻ ചേട്ടന്റെ മെസ്സേജാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ബുള്ളറ്റ് ജഗൻ ഫ്രം മലപ്പുറം മെസ്സേജ് അയച്ചേക്കുന്നത്. അടുത്ത മെസ്സേജ് അക്ബർക്കയുടെ മെസ്സേജാണ്. ഡിയർ അഭിരാമി, ഓൾ അഹല്യ റേഡിയോ ലിസ്ണേഴ്സ് വിഷ് യു ഓൾ എ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. രണ്ടുപേർ അടുത്തടുത്ത് വെറുതെ നിശബ്ദരായിരിക്കുമ്പോഴും അവർക്കിടയിൽ ഒരു സുഖം, കംഫർട്ട്നെസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ സൗഹൃദത്തിന്റെ അദൃശ്യമായ സ്വർണ്ണ നൂലിനാൽ ബന്ധിതരാണ്. 100 കണക്കിന് ഫ്രണ്ട്സ് എനിക്കുണ്ട്, പക്ഷേ 50 വർഷത്തിലേറെയായി തുടരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇഴമുറിയാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അക്ബർക്ക മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, അക്ബർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഈ പറഞ്ഞ അക്ബർക്കയുടെ ആ ഒരു 50 ഇയേഴ്സ് ആൻഡ് മോർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടിനും നല്ലൊരു ദിവസം വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അഹല്യ എഫ് എം ആൻഡ് അഭിരാമി ചേച്ചി, ഞാൻ സുചിത്ര കുട്ടപ്പൻ കിനാശേരിയിൽ നിന്നാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം സൗഹൃദങ്ങൾ തന്നെയാണ്. പല മേഖലകളിലായി പല പ്രായത്തിലുള്ള ചങ്ങാത്തങ്ങൾ, തിരക്കാണെങ്കിലും ഒരു ഫോൺ കോളോ മെസ്സേജോ ഒക്കെ ഉണ്ടാവും. അതിലൂടെ നമ്മുടെ കൂടെയുള്ളവരാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. 10ലും പ്ലസ് 2ലും ഒക്കെ പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫിലൂടെ നിറഞ്ഞ പ്രിയപ്പെട്ട സൗഹൃദം, ഓ, അതൊക്കെ ഒരു വല്ലാത്ത നൊസ്റ്റാൾജിയാണ്. തിരിച്ചു കിട്ടാത്ത കാലമാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലം. 13 വർഷം നീണ്ടു നിൽക്കുന്ന വിക്ടോറിയ കോളേജിലെ കൂട്ടുകാരുണ്ട്. 7 വർഷത്തെ സഹപ്രവർത്തകരുടെ കൂട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. സൗഹൃദം എന്നത് ഡിക്ഷണറിയിലെ ഒരു വാക്കല്ല, അത് ജീവിതത്തിൽ തെളിയുന്ന വെളിച്ചമുള്ള കൂട്ടാണ്. വാക്കുകൾ മാറും, കാലം മാറും, പക്ഷെ ആ കൂട്ട് ഒരിക്കലും മാറില്ല. സൗഹൃദത്തിൽ സമയം, കമ്മ്യൂണിക്കേഷൻ, സപ്പോർട്ട്, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം. എന്നാലും ഒറ്റ വാക്കിൽ വാക്കിൽ പറഞ്ഞാൽ സൗഹൃദം എന്നത് കരുതൽ പ്ലസ് ചിരി പ്ലസ് കൂട്ട് പ്ലസ് വിശ്വാസമാണ് എന്നാണ് പറയുന്നത് സുചിത്ര. സൗഹൃദം എന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്നത്തെ ദിവസം. എല്ലാവർക്കും നല്ലൊരു സൗഹൃദ ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുചിത്ര ഫ്രം കിനാശേരി മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ സുചിത്ര ഇന്നിപ്പോൾ ആ ഒരു പഴയ കോളേജ് കാലത്തിലേക്കും സ്കൂളിൽ പഠിച്ചപ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാം ഓർത്തെടുത്തു. എന്തായാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ ഞാൻ വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ രമ്യേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, ഞാൻ RRR. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ അബികുട്ടി, അഹലയിലെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യേച്ചി മെസ്സേജ് അയച്ചേക്കുന്നത്. തിരിച്ചും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഞാനും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഷീബ ചീച്ചിയാണ് ആലാമരത്ത് നിന്ന്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. നല്ല ടോപ്പിക്ക്. എനിക്ക് ആദ്യം കിട്ടിയ കൂട്ടാണ് നമ്മുടെ അജിത ചീച്ചിയും ശാന്തി ചീച്ചിയും. അതിനുശേഷം എനിക്ക് ഇന്ന് ഒത്തിരി ഒത്തിരി കൂട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും രാവിലെയും രാത്രിയും വിഷസ് ഞാൻ അറിയിച്ചിരിക്കും, അയച്ചിരിക്കും. ഞാൻ പിന്നെ എൻ്റെ കളിക്കൂട്ടുകാരി ബീന, ജിഷ രണ്ടുപേരുണ്ട്. ബീന പാലക്കാടാണ്, മറ്റൊരാൾ മുണ്ടൂരാണ്. ഇടയ്ക്ക് വിളിക്കും. വിളിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സംസാരത്തിലുണ്ടാവും. അഭി പറഞ്ഞതുപോലെ കുട്ടിക്കാലത്തേക്ക് പോയി വരും. അങ്ങനെ ഒത്തിരി ചിത്രശലഭങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നെ അഭിക്കുട്ടി ഇതുവരെ ആരോടും പിണങ്ങാനിട വന്നിട്ടില്ല. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹാശംസകൾ. ചങ്ങാതിക്കൂട്ടത്തിലെ ഫ്രണ്ട്സിനും അഹലിയിലെ കൂട്ടുകാർക്കും ഒക്കെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേയും അടിപൊളി കിഡ്കാച്ച് ദിവസവും വിഷ് ചെയ്തിട്ടുണ്ട് ശിവചേച്ചി. അപ്പോൾ അതുപോലൊരു സൂപ്പർ ഡേ ആവട്ടെ ചേച്ചിക്കും എന്ന വിഷയമാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സൗഹൃദങ്ങൾ, ഈ പറഞ്ഞ പോലെ അവർ സ്വന്തമായിട്ട് പറയാണ് ഞങ്ങളൊരു ബട്ടർഫ്ലൈസ് പോലെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണേ. അപ്പം അതുപോലെ എപ്പോഴും ലൈഫിൽ എപ്പോഴും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം വിഷയമാണ്. നമുക്കൊരു പാട്ടിലേക്ക് പോകാം, പാട്ടിൻ്റെ സമയമാണ്. ഒരു തെക്കൻ തല്ല് കേസ് എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട്. ഓണാഹല്യ

ചേച്ചീസും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയേക്കണേ. എന്തായാലും നമുക്കിനി അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു ഇപ്പോൾ വരെയുള്ള ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട്, അവരുടെ കൂടെ തന്നെയാണ്. ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചു, ഇപ്പോഴും ഉണ്ട്. ഡെയ്സി, ഭാനുമതി ഇപ്പോഴും വിളിക്കാറുണ്ട്. ഇന്ന് അമ്മി പറഞ്ഞില്ലേ വിളിക്കാൻ ഞാൻ എന്തായാലും വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അഹല്യ റേഡിയോ കൂട്ടായിട്ട് വന്നു. ഇപ്പോൾ പിന്നെ ആ കൂട്ടായ്മയിൽ സന്തോഷം, സങ്കടം എല്ലാം ഉൾക്കൊണ്ട് ഇനിയും സ്നേഹയാത്ര ഞാൻ തുടരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. എന്തായാലും ഇന്ന് വിളിക്കണം. ഡെയ്സി ചേച്ചിനെയും ഭാനുമതി ചേച്ചിനെയും വിളിച്ചിട്ട് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് കൂടെ അറിയിക്കണം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് അജീഷ് ഏട്ടനാണ്, പൊൻപറമ്പ് നിന്ന്. വെരി സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ആർ ജെ ഫ്രണ്ട് അഭിരാമി. എന്റെ ബാല്യകാല ബെസ്റ്റ് ഫ്രണ്ട്സ് അനീഷും ഉണ്ണിക്കുട്ടനും അംബികയായിരുന്നു. ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഉണ്ണിക്കുട്ടൻ ജോലി കിട്ടി ബാംഗ്ലൂർ പോയി, അംബിക കല്യാണം കഴിഞ്ഞ് കോട്ടായിൽ പോയി. ഞാൻ എറണാകുളത്തും അനീഷ് നാട്ടിലും. അതിനുശേഷം മലമ്പുഴ ഐ ടി ഐയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിനെ കിട്ടി. 2009 പേര് അനൂപ് എ. ഐ ടി ഐയിൽ 2 ഒരുമിച്ച് പഠിച്ചു. 1 അപ്രന്റൈസ് ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ 3 ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചു. 1 ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിൽ ട്രെയിനിങ്ങിലും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ ഏരീസ് പോളിടെക്നിക് കോളേജിലെ മാഷായും അനൂപ് കൂട്ടുപാതയിലുള്ള പോളിടെക്നിക് കോളേജിലെ മാഷായും ജോലിക്ക് കയറി. അതിനുശേഷം എനിക്ക് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലി കിട്ടി. ഞാൻ ചെന്നൈയിലേക്ക് പോയി. അവനും എക്സാം എഴുതിയിരുന്നു, പക്ഷേ അവന് കിട്ടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അടുത്ത ജോലി ഒരുമിച്ച് കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചു, അതുടനെ സംഭവിക്കുകയും ചെയ്തു. 2 കൊച്ചി റിഫൈനറിയിൽ ജോലി കിട്ടി. ആഹാ, അടിപൊളി. 8 വ്യാപിച്ച് കിടക്കുന്ന കമ്പനിയിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോസ്റ്റിംഗ്, ഡബിൾ ഹാപ്പി. അവനും ഫാമിലിയും ഇപ്പോഴും കൂടെയുണ്ട്, 17 ഇപ്പോൾ. ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിൽ അശ്വതിയും കൂടെ വന്നു. പിന്നെ അഹല്യ എഫ് എം ഫ്രണ്ട്സിൽ ഉഷചേച്ചി വളവുപാലാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് അജീഷിന്റെയും അനൂവിന്റെയും ഒരു ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട് അജീഷ് ഏട്ടൻ. എന്തായാലും സൂപ്പർ കേട്ടോ. ആദ്യം ആ ഫ്രണ്ടിന് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് നല്ല വിഷമമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പറച്ചിലുണ്ടായിരുന്നു എത്ര വിഷമം വന്നിട്ടുണ്ടെന്ന് ഉള്ളത്. എന്തായാലും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അടിപൊളിയായിട്ട് നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോകട്ടെ. അപ്പോൾ അജീഷിനും അതുപോലെ പ്രത്യേകിച്ച് അനൂപിനും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഇന്ദിര ചേച്ചി. ഗുഡ് മോർണിംഗ് അബിക്കുട്ട, ഇന്നത്തെ ടോപ്പിക് അടിപൊളി. എനിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ സൗഹൃദമുള്ള 2 ഇപ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അഹല്യ ലിസണേഴ്സും ചങ്ങാതിക്കൂട്ടത്തിലെ കൂട്ടുകാരുമാണ് ഇപ്പോഴത്തെ ചങ്സ്. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ ചങ്സിനും ഒപ്പം അബിക്കുട്ടനും സ്നേഹം നിറഞ്ഞ സൗഹൃദ ദിനാശംസകൾ. ഇന്നത്തെ പാട്ടുകളും സൂപ്പർ. ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത് ഇന്ദിര ചേച്ചിയാണ് പെരുമ്പ് നിന്ന്. ഓക്കെ ഇന്ദിര ചേച്ചി, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി സുമേഷ് ആണ്. ഗുഡ് മോർണിംഗ് അഭിരാമി. സൗഹൃദങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. സൗഹൃദത്തിൽ ഒരിക്കലും ചതി കടന്നു വരാൻ പാടില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. ആള് കുറച്ച് സെൽഫിഷാണ്, അതെനിക്കറിയാം. എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹശേഷം പിന്നെ സംസാരിക്കുന്നതിലെല്ലാം താരതമ്യങ്ങൾ വരാൻ തുടങ്ങി. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പതിയെ പതിയെ ആ ബന്ധം നിർത്തി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ്, എലപ്പുള്ളി. ഓക്കെ, അപ്പോൾ ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. ശാന്തി ചേച്ചിക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു മെസ്സേജായിട്ട് അയച്ചേക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. ചേച്ചിക്ക് ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ശുഭദിനം അബി, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ്. ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പാട്ടുകളും രസമായിട്ടുണ്ട്. 7 പഠിച്ച എൻ്റെ ഫ്രണ്ട് ജോസിയാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ്. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. സ്കൂൾ, കോളേജ്, യോഗ, അഹല്യ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടെന്നാണ് കവിത ചേച്ചി പറയുന്നത്. എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു പിക്ചറും കൂടെ അയച്ചു തന്നിട്ടുണ്ട്, ഒരു രസമായിട്ടുള്ള പിക്ചറും കൂടെ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കവിത ചേച്ചിക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷങ്ങളിൽ, അല്ലെങ്കിൽ അത് മാത്രമല്ല നമ്മുടെ സങ്കടങ്ങളിൽ മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരിടമായിരിക്കണം നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് സൗഹൃദങ്ങൾ ലൈഫിൽ ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ കുറേയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ലൈഫിലെല്ലാം തുറന്നു പറയുന്ന ഒരൊറ്റ ഫ്രണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: കുടുംബത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സെല്ലുലോയിഡ്,
5: നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നിങ്ങൾ സ്വന്തം നാടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു പുതിയ നാട്ടിലേക്ക് വണ്ടി കയറുന്നു. പക്ഷേ അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടും ഫോണും രേഖകളും എല്ലാം ഒരാൾ അങ്ങ് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഭാഷയറിയാത്ത, വഴിയറിയാത്ത ഒരു അപരിചിതമായ നാട്ടിൽ, തരിശുഭൂമിയായ ഒരു മരുഭൂമിയുടെ നടുവിലേക്ക് നിങ്ങളെ അങ്ങ് തള്ളിവിടുന്നു. കുടിക്കാൻ അല്പം വൃത്തിയുള്ള വെള്ളമില്ല, കഴിക്കാൻ പച്ചവെള്ളത്തിൽ കുതിർത്ത ഉണക്ക റൊട്ടി മാത്രം, കൂടിന് സംസാരിക്കാനായിട്ട് മനുഷ്യരാരുമില്ല, വെറും ആടുകൾ മാത്രം. ഒന്നല്ല രണ്ടല്ല, നീണ്ട 16 വർഷം ഒരു മൃഗത്തെ പോലെ നിങ്ങൾ ആ നരകത്തിൽ ജീവിക്കേണ്ടി വന്നാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അല്ലേ? യെസ്. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായി സിനിമ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. ഇനി നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, വെറും ഒരു സിനിമയല്ല കേട്ടോ. അറബിക്കടലിനക്കരെ മരുഭൂമിയിലെ മണൽ തരികളിൽ വീണുപോയ ഒരു മലയാളി ചെറുപ്പക്കാരന്റെ ചോരയും നീരും കണ്ണീരും കലർന്ന റിയൽ അതിജീവന കഥയെ കുറിച്ചാണ് യെസ്, ബെന്യാമിന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ബ്ലിസ് ഒരുക്കിയ മാസ്റ്റർ പീസ് ആടുജീവിതം. ഈ ഒരു കഥയിലെ നായകനാണ് നജീബ്. നാട്ടിൻ പുറത്തെ ആറ്റുമണൽ വാരുന്ന പണി ചെയ്ത് ഗർഭിണിയായ ഭാര്യ സൈനുവിന് നല്ലൊരു ഭാവി കൊടുക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് പ്രവാസ മണ്ണിലേക്ക് പോകുന്ന സാധുവായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയ നജീബിനെയും കൂട്ടുകാരനെയും കാത്തിരുന്നത് ഒരു വൻ ദുരന്തമായിരുന്നു. അവിടെ വെച്ച് ഒരു ക്രൂരനായ അറബി ഇവരെ തട്ടിക്കൊണ്ടുപോയി. അതിർത്തികൾക്കപ്പുറമുള്ള വിചിതമായ മസ്ര എന്ന ഒരു ആട് ഫാമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ തണലില്ലാത്ത ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ആടുകളിൽ മേക്കലായിരുന്നു നമ്മുടെ നജീബിന്റെ പണി. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അറബിയുടെ ചട്ടുകം കൊണ്ട് അടി വാങ്ങി ആടുകളുടെ അതേ വെള്ളം കുടിച്ച് വസ്ത്രം പോലും മാറാനാവാതെ നജീബ് മാറുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ആടിന്റെ ഒരു അവസ്ഥയിലേക്കാണ്. അതായത് ഈ മനുഷ്യരെ കാണുമ്പോൾ സംസാരിക്കാൻ കൊതിക്കുന്ന, ആടുകളോട് സ്വന്തം സങ്കടങ്ങൾ പറയുന്ന ഒരു നജീബ്. ഒടുവിൽ അസൈനാർ എന്ന വ്യക്തിയുടെയും ഹക്കീമിന്റെയും സഹായത്തോടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരുഭൂമിയിലൂടെ നടത്തുന്ന ആ ജീവൻ മരണ യാത്രയും മരുഭൂമിയിലെ ദാഹവും വിശപ്പും കാരണം ഓരോരുത്തരായി വീഴുമ്പോഴും നജീബ് നടത്തുന്ന ആ അത്ഭുതകരമായ തിരിച്ചുവരവുമാണ് ഈ ഒരു സിനിമയുടെ ഹൃദയം. ഈ ഒരു കഥ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു പ്രയാസമാണ്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വേറെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു പ്രയാസമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ. യെസ്, സെല്ലുലോയിഡിൽ മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തുടരാം ആടുജീവിതം എന്ന സിനിമയുടെ ഒത്തിരി വിശേഷങ്ങൾ. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back, guys. അഹലിയ FM 90.4-ൽ കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡാണ് വിത്ത് ആഷി അഹലിയ. അങ്ങനെ നമ്മൾ സിനിമയുടെ കഥയുടെ വ്യാപ്തിയാണ് പറഞ്ഞതല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു നടൻ നടത്തിയ വിസ്മയിപ്പിക്കുന്ന ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പൃഥ്വിരാജ് എന്ന ആക്ടറുടെ ആ ഒരു ഡെഡിക്കേഷൻ. സിനിമയ്ക്ക് പിന്നിൽ ആരും അറിയാത്ത ചില ഞെട്ടിക്കുന്ന കുറെ രഹസ്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, 31 kg ഭാരം കുറച്ചു. അതായത് നജീബിന്റെ ആ മെലിഞ്ഞ അസ്ഥികൂടം പോലെയുള്ള ഒരു അവസ്ഥ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് കുറച്ചത് 31 kg ഭാരമാണ്. അതിനായിട്ട് അദ്ദേഹം മാസങ്ങളോളമാണ് കേട്ടോ ഹാർഡ് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ സിനിമയിൽ ആ നഗ്നരംഗം ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടൊരു 72 hours, അതായത് 3 days ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് പുള്ളി വളരെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ശരീരത്തിലെ ജലാംശം ഒറ്റി തടി കുറഞ്ഞ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ശരിക്കും അത് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണല്ലേ. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ശരീരത്തിൽ ഊർജ്ജമില്ലാതെ കഠിനമായ ക്ഷീണം കാരണം ഷൂട്ടിങ്ങിനിടയിൽ പൃഥ്വിരാജ് സെറ്റിൽ 2 times ബോധം കെട്ട് വീണിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡോക്ടർമാർ പുള്ളിയെ പരിശോധിക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വിറ്റാമിൻ അളവായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് പുള്ളിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പിന്നിൽ വലിയൊരു കാത്തിരിപ്പുണ്ട്. ഡയറക്ടർ ബ്ലെസ്സി ഈ സിനിമയുടെ കഥ മനസ്സിൽ വിചാരിച്ച് റൈറ്റ്സ് വാങ്ങിയിട്ട് റിലീസ് ചെയ്യുന്നത് വരെ 16 years, അത്രയും സമയം അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ നജീബ് മരുഭൂമിയിൽ അനുഭവിച്ച അതേ 16 years സിനിമയാക്കാനും ബ്ലെസ്സിക്ക് വേണ്ടി വന്നു അല്ലേ. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ആടുകളോടൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സങ്കീർണമായ ശാരീരിക അവസ്ഥകൾ കാരണം പൃഥ്വിരാജൻ പലപ്പോഴും യഥാർത്ഥത്തിൽ തന്നെ മാനസികമായൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു എന്ന് പുള്ളി പിന്നീട് പല വേദികളിലും പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സിനിമയോടുള്ള ഒരു നടന്റെ ആ ഭ്രാന്തമായ പ്രണയം അല്ലേ, അതല്ലേ നമുക്ക് മനസ്സിലാവുന്നത്.

0: celluloid.
1: മടങ്ങിയെത്താം സെല്ലുലോയിഡിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലുലോയിഡാണ്, കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുപോലെ, ഇനി ഈ സിനിമ ഷൂട്ടിംഗ് സമയത്ത് നേരിട്ട് റിയൽ ലൈഫിലെ തന്നെ വലിയൊരു അതിജീവന ത്രില്ലർ കഥയോടെ നമുക്ക് പറയാല്ലേ. യെസ്, ആ ഒരു കഥയിലേക്ക് പോവാണെങ്കിലുണ്ടല്ലോ, ഈ സിനിമയുടെ പ്രധാന ഭാഗം ജോർദാനിലെ മരുഭൂമിയിലാണ് ഷൂട്ട് ചെയ്തത് അല്ലേ. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകമൊട്ടാകെ എന്തു വന്നത്? കൊറോണ. അതെ, കൊറോണ പടർന്നു പിടിക്കുന്നതും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതും. അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരെ റദ്ദാക്കിയതോടെ പൃഥ്വിരാജും ബ്ലെസിയും അടങ്ങുന്ന ഒരു 58 അംഗ സംഘം ശരിക്കും മാസങ്ങളോളം ആ മരുഭൂമിയിൽ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും സിനിമയിൽ നജീബിന്റെ അതേ അവസ്ഥ ഷൂട്ട് ചെയ്യാൻ പോയ ടീമിനും അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് കേട്ടോ ആ പറഞ്ഞു വന്നൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ AR Rahman എന്ന ഒരു മജീഷ്യൻ അല്ലെ. AR Rahman ഐക്കോണിക് മ്യൂസിക്. നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്കാർ ജേതാവായ AR Rahman ഒരു മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത്. പെരിയോനെ എന്ന പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മീയമായ ഫീലും അല്ലെങ്കിൽ രോമാഞ്ചവും അത് റഹ്മാന്റെ സംഗീതവും അതുപോലെ തന്നെ റഫീഖ് അഹമ്മദിന്റെ വരികളും തന്നെയാണ്. അതിന്റെ ഒരു മാജിക് തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ യഥാർത്ഥത്തിലുള്ള നജീബ് ഉണ്ടല്ലോ, നജീബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വേദന ഇതിൽ വലുതായിരുന്നു. എങ്കിലും രാജുവും ബ്ലെസിയും അത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഞാൻ എന്റെ ആ പഴയ കറുത്ത നാളുകളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുടെ ആ സീൻ കാണുന്ന സമയത്ത് അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് അല്ലെ. ശരിക്കും നമുക്കതൊന്നും ആലോചിച്ച് നോക്കും, നമ്മൾ സിനിമ ഇത്രയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് റിയൽ ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ്. ഇതിൽ നമുക്ക് ശരിക്കും വലിയൊരു പാഠമുണ്ട് പഠിക്കാനായിട്ട്. വിശ്വാസവും പ്രതീക്ഷയുമാണ് മനുഷ്യനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ഈ ഒരു സിനിമ അടിവരയിട്ട് പറയുന്നുണ്ട്.

0: celluloid.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. അങ്ങനെ ഇന്നത്തെ സെല്ലലൗഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമയെ കുറിച്ചായിരുന്നു അല്ലേ. ആ സിനിമ വിശേഷങ്ങളാണ് സെല്ലലൗഡിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ മനുഷ്യന്റെ അതിജീവനത്തെയും ത്യാഗത്തിന്റെയും വലിയൊരു കഥയാണ് ആടുജീവിതം. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ കഴിയില്ലെന്ന് തോന്നിപ്പോയ നിമിഷത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിച്ച ആ ഒരൊറ്റ പ്രതീക്ഷ എന്തായിരുന്നു? നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ കഥകളും ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. 8815090000 എന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പൊ സോ മനോഹരമായ ഒരു എപ്പിസോഡ് ഇങ്ങനെ ഇവിടെ അവസാനിപ്പിച്ച് പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഞാൻ പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. വീണ്ടും സെല്ലലൗഡുമായിട്ട് മറ്റൊരു സിനിമയുടെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ലിസണിംഗ് ടു അഹല്യ FM 90.4. ഓൾവേസ് ട്യൂൺ ഫോർ ഗുഡ് മ്യൂസിക്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ ഗൈസ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോയിട്ടെ ആർടി ഓഫീസിൽ ആ പഴയ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ക്യൂ നിന്ന് വീർത്ത കാലത്തെ കുറിച്ചൊക്കെ പല ആളുകൾക്കും പറയാനുണ്ടായിരിക്കും. ഞാൻ ലേണേഴ്സ് എടുക്കാൻ പോയ സമയത്ത് ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു നല്ല സിസ്റ്റമൊക്കെ കിട്ടി, അതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആ ഒരു പുതിയ അനുമതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാലിഡോസ്കോപ്പിൽ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് മാസായിട്ട് ചിന്തിച്ചു. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി വീട്ടിലിരുന്ന് പരീക്ഷ എഴുതി കളയാം എന്ന് മാത്രം വിചാരിക്കില്ലേ. സംഭവം നടക്കുന്നത് RTO ഓഫീസിൽ വെച്ച് തന്നെയാണ്. അവിടെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കണ്ണ് സിംഗിൾ സിഗ്നൽ പോലെ നിങ്ങളുടെ മേൽ തന്നെ കാണും. അവരുടെ കൺവെട്ടത്തിൽ ഇരുന്ന് വേണം ഫോണിൽ ടപ്പേ ടപ്പേ എന്ന് ഉത്തരം നൽകാനായിട്ട്, എന്നാലേ ലേണേഴ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് കോപ്പി അടിക്കാൻ നോക്കിയാൽ വണ്ടി പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ലൈസൻസ് അക്കൗണ്ട് ഔട്ടാകും മിസ്റ്റർ. അപ്പോ എങ്ങനെ പഠിച്ചവർക്ക് ഫോണിൽ വെച്ച് ഇനി സിമ്പിളായി ലേണേഴ്സ് പാസ്സാകാം, വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. എന്തായാലും ലേണേഴ്സ് പരീക്ഷയുടെ പുതിയ ചില മാറ്റങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലേണേഴ്സ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ ആർ ടി ഓഫീസിലെ പഴയ കമ്പ്യൂട്ടറുകളെ വിശ്വസിച്ചിരുന്നാൽ ചിലപ്പോൾ ലൈസൻസ് കിട്ടുമ്പോഴേക്കും താടി നരയ്ക്കും എന്ന അവസ്ഥയ്ക്ക് ഇതാ ഒരു അന്ത്യം വന്നിരിക്കുകയാണ്. എല്ലായിടത്തുമല്ല, എന്നാലും ചില ഓഫീസുകളിൽ ഈ കമ്പ്യൂട്ടർ ക്ഷാമം വലിയ രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ത്രൂവും ലേണേഴ്സ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി തൊട്ട് കമ്പ്യൂട്ടർ വേണ്ട, നിങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഫോണിലാണ് ലേണേഴ്സ് ടെസ്റ്റ് ചെയ്താനായിട്ട് പോണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, MVD ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. അപ്പോൾ ആ ആപ്പ് ത്രൂ ആണ് എക്സാം ഒക്കെ എഴുതേണ്ടത്. ഇനി അതിൽ എന്തെങ്കിലും പണി ചെയ്യാനൊന്നും നോക്കണ്ട, കാരണം അതിൽ ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്, ആ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻസ്പെക്ടർ സാറിനെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിക്കാനോ തൊട്ടടുത്തിരിക്കുന്നവൻ്റെ ഫോണിലേക്ക് ചെരിഞ്ഞ് നോക്കാനോ നിന്നാൽ ആപ്പ് അപ്പോൾ തന്നെ പണി തരും. അപ്പോൾ നിങ്ങളുടെ സുന്ദരമായ മുഖം ആപ്പ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വണ്ടി ഓടിക്കാൻ കൊതിച്ചിരിക്കുന്നവർക്ക് ഒരു ലോട്ടറി കൂടെ അടിച്ചിട്ടുണ്ട്. ഈ ലേണേഴ്സിന് വേണ്ടിയിട്ട് 3-4 മാസം കാത്തു നിന്ന് ചെരുപ്പ് തേഞ്ഞ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല. ആ കാത്തിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വമ്പൻ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അതിനു മുന്നേ കലഡോസ്കോപ്പിൽ അടുത്ത പാട്ടിന്റെ സമയമാണ്. ഒരു സൂപ്പർ ഹിറ്റ് സോങ് ഓൺ ദ വേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലേണേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 5-6 മാസമൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ കാത്തിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇനി മുതൽ ആഴ്ചയിൽ 5 ദിവസവും ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ലക്ഷ്യം സിമ്പിളാണ്, നിങ്ങൾ ഇന്ന് അപേക്ഷിച്ചാൽ പരമാവധി ഒരു 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് എഴുതാനുള്ള അവസരം മുന്നിലേക്ക് വരും. പട്ടപടാന്ന് ലൈസൻസ് എടുക്കാം, ചപ്പാന്ന് വണ്ടി ഓടിക്കാം. അപ്പൊ എങ്ങനെയാ, MVD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബുദ്ധിപൂർവ്വം പരീക്ഷ എഴുതുക, മാസമായിട്ട് ലൈസൻസ് വാങ്ങിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണേ. ഒരു സൂപ്പർ ഹിറ്റ് സോങ്. അപ്പോ ലൈസൻസ് ഇല്ലാതെ ആരും വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഉണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വെറും അക്കങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇനി നടക്കില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത്. പുതിയ ഫീച്ചറിൽ നമ്പേഴ്സ് ഉണ്ടാകും, അക്ഷരങ്ങൾ ഉണ്ടാകും. എന്തിനെ കുറിച്ചാ പറയണേന്ന് ചോദിച്ചാൽ, സുരക്ഷ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സുരക്ഷ. ഒന്നൊന്നര ഡബിൾ സ്ട്രോങ് സുരക്ഷയായിരിക്കും. സാധാരണ നമ്മൾ എന്താ പറയാ, പാസ്വേഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആളുകൾ, പല ആളുകളും 1010010 അല്ലെങ്കിൽ 1234 4321 ഇങ്ങനെയൊക്കെ ഇട്ട് ലോഗിൻ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പിൻ നമ്പർ കണ്ടുപിടിക്കാൻ ഹാക്കർമാർക്ക് വലിയ പാടൊന്നുമില്ല. പുതിയ പാസ്വേഡിലാണെങ്കിൽ അക്ഷരങ്ങൾ കൊടുക്കണം, നമ്പറുകൾ കൊടുക്കണം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഹാക്കർമാർക്കല്ല, ഹാക്കേഴ്സിൻ്റെ ഒരു തലതൊട്ടപ്പം വന്നാൽ പോലും ഈ പൂട്ട് പൊളിക്കാനായിട്ട് പാടുപെടും. വാട്സപ്പിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്, അവതരിപ്പിക്കാനായിട്ട് പോകുന്നു. പല ഫോൺസിലേക്കും എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകളിലേക്ക് എത്താൻ കുറച്ച് താമസിക്കും. എന്നാലും കിഡിലൻ പാസ്വേഡ് ഒന്ന് ആലോചിച്ച് വെച്ചോളൂ, പ്ലാൻ ചെയ്ത് വെച്ചോളൂ. ഒട്ടും വൈകാതെ നമുക്ക് അടുത്ത സൂപ്പർ ഹിറ്റ് പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളിപ്പോ ചായ കുടിച്ചാലും എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാലും ഫോൺ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്യുന്ന ആളുകളല്ലേ അല്ലെ? കയ്യിലെ ലിക്വിഡ് മണി വെച്ചിട്ടല്ലല്ലോ ആളുകൾ നടക്കുന്ന. ഇപ്പോ എല്ലാരും ഈ പറഞ്ഞ പോലെ GPayയോ അല്ലെങ്കിൽ ഫോൺ പേയോ ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയില് വാട്സപ്പ് വഴി തന്നെ ധാരാളം UPI പണം ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ അക്കൗണ്ടില് വലിയ രീതിയിൽ സുരക്ഷ വേണം അല്ലെ? നമ്മുടെ ഫോൺ ആരെങ്കിലും വാങ്ങി ചാറ്റുകൾ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ നമ്മൾ സ്ക്രീൻ ലോക്കോ പാറ്റേണോ ഒക്കെ വെക്കാറില്ലേ? ഈ പുതിയ പാസ്വേഡ് ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇതിനേക്കാളൊക്കെ 9 വാരം മുകളിലായിരിക്കുന്നതാണ്, ഒന്നാം തരം ഒരു ഇരുമ്പ് മറ തന്നെയാണ് വാട്സപ്പ് ഒരുക്കിയിട്ടുള്ളത്. ചില ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും, എന്റെ മുന്നോ ഈ പാസ്വേഡ് ഒക്കെ ഓർത്ത് വെക്കാൻ എനിക്ക് വയ്യ, ഇതെന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കോ എന്ന് പേടിക്കേണ്ട. ഈ ഫീച്ചർ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവരുടെ അക്കൗണ്ടിൽ കയറിയിരിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോ ഒരു കനത്ത സെക്യൂരിറ്റി വാട്സപ്പിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ആ ഫീച്ചർ എനേബിൾ ചെയ്താൽ മതി. പണവും ചാറ്റും ഒരുപോലെ സേഫ് ആക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഈ പുതിയ ബൂട്ട് ഉപയോഗിക്കാം എന്നാണ് വാട്സപ്പ് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ.
2: ഒരു ഗണ

വെറും പാസ്വേഡ് മാത്രല്ല കേട്ടോ, ഈ ഇടയ്ക്കായിട്ട് വാട്സപ്പിൽ കുറേയധികം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലോട്ടറി അടിച്ചിരിക്കുന്നത് നമ്മുടെ ഐപാഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. മുൻപൊക്കെ ഐപാഡിൽ വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഫോൺ കൂടെ വേണമായിരുന്നു. അതായത് ആ ഫോണിന്റെ വാല് പോലെ ഒരു കമ്പാനിയൻ ഡിവൈസായിട്ട് മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇനി മുതൽ ഫോണിന്റെ യാതൊരു സഹായവും ഇല്ലാതെ തന്നെ ഐപാഡിൽ നേരിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും, വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, സ്വന്തമായി പുതിയ അക്കൗണ്ട് വരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഐപാഡ് ഉള്ളവർക്ക് ഇനി ഫുൾ ഫ്രീഡം ആണ്. ഇത് മാത്രമല്ല, കമ്പ്യൂട്ടേഴ്സിലും ലാപ്ടോപ്സിലും വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്ന ഓഫീസസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് വെബാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വാട്സപ്പിൽ വരുന്ന PDF ഫയലുകൾ തുറക്കാൻ വേറെ ആപ്പുകളിലേക്ക് നമ്മൾ പോകും അല്ലേ. അതൊന്നും തപ്പേണ്ട കാര്യമില്ല, കാരണം ഇനി വാട്സപ്പ് വെബിലും ഡെസ്ക്ടോപ്പിലും സ്വന്തമായിട്ട് ഒരു ഇൻബിൽറ്റ് PDF റീഡറും എഡിറ്ററും വന്നിട്ടുണ്ട്. ഫയൽ അവിടെ തന്നെ തുറന്ന് വായിക്കാൻ വേണമെങ്കിൽ എഡിറ്റും ചെയ്യാം. അപ്പോൾ ജോലി ഈ വാട്സപ്പ് ത്രൂ PDF അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് PDF എഡിറ്റൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമായിരിക്കും. ജോലി ഇനി കൂടുതൽ സിമ്പിളാവും. ചുരുക്കം പറഞ്ഞാൽ വാട്സപ്പ് ഒന്നിനു പുറകെ ഒന്നായി പുതിയ പുതിയ ഫീച്ചറുകൾ ഇറക്കി നമ്മളെ അങ്ങ് ഞെട്ടിക്കുകയാണ്. അപ്പോൾ പുതിയ ഫീച്ചറുകളെ കുറിച്ച് എല്ലാവരും വേഗം പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഫോണിൽ വന്നോ ഈ പുതിയ ഫീച്ചർ, വാട്സപ്പിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കൂ. ഞാൻ ദാ അടുത്തൊരു കിടിലൻ പാട്ട് കൂടെ പ്ലേ ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് പോവാണ്. കാലിഡോസ്കോപ്പ് ആണ് ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. പിന്നെ മഴക്കാലത്ത് നമുക്കെല്ലാവർക്കും വെള്ളം ദാഹം കുറവായിരിക്കും, പക്ഷേ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചുക്ക്, ജീരകം, മല്ലി എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം പല വീടുകളിലും ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമാണ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്,
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
7: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പഞ്ഞക്കർക്കിടകത്തിന്റെ വറുതിയിലും പ്രകൃതി കർഷകനും മനുഷ്യനും നൽകുന്ന ദിവ്യ ഔഷധങ്ങളാണ് കർക്കിടക പത്തിലകൾ. കഠിനമായിട്ടുള്ള മഴക്കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുകയും രോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് ഊർജവും പ്രതിരോധ ശേഷിയും നൽകാനായിട്ട് നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഔഷധ കൂട്ടുകളാണ് ഈ ഒരു ഇലക്കറികൾ. വിഷരഹിതവും തൊടിയിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്നതുമായ ഈ പത്തിലകൾ ഏതൊക്കെയാണ് എന്നും അവയുടെ അപൂർവ സവിശേഷതകൾ അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പത്തിലകൾ അല്ലേ. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെയാണ് ഈ പത്തിലകളുടെ പ്രാധാന്യം കൂടുക, ആളുകൾ ഇത് അന്വേഷിച്ച് പോവുക. അപ്പോൾ ഏതൊക്കെയാണ് പത്തിലകൾ, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, പറഞ്ഞുതരാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. കർക്കിടകത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കേണ്ട പത്തിലകളിൽ ഒന്നാണ് ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട താളിൻ്റെ ഇലകൾ. തൊടികളിലും തോടുകളുടെ വശങ്ങളിലും നാടൻ പറമ്പുകളിലും ധാരാളമായിട്ട് വളരുന്ന ഒന്നാണ് ഇത്. വൈറ്റമിൻ A, C, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണ് താളിൻ്റെ തണ്ടും ഇലകളും. കനത്ത മഴക്കാലത്ത് ശരീരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള നീർക്കെട്ടുകൾ തടയാനും ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും താളിന് പ്രത്യേക കഴിവുണ്ട്. താളിൻ്റെ ഇലയും തണ്ടും ചെറുതായി അരിഞ്ഞ് പുളിയും ചെറുപയറും ചേർത്ത് വെച്ച് കഴിക്കുന്നത് മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണ രീതി കൂടിയാണ്. ചൊറിച്ചിൽ ഒഴിവാക്കാനായിട്ട് നന്നായി വേവിച്ചോ വാട്ടിയോ വേണം താള് ഉപയോഗിക്കാനായിട്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും താള് കറി വെച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. പത്തിലകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ദഹന ശക്തി കൂട്ടുന്ന തഴുതാമയെ കുറിച്ചറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വഴിയോരങ്ങളിലും തരിശ് നിലങ്ങളിലും വള്ളിയായി പടർന്നു വളരുന്ന അതീവ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തഴുതാവ. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഏറ്റവും മികച്ച ഒന്നാണ് തഴുതാവ ഇല. കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്ന ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ, വയറെരിച്ചൽ, മലബന്ധം എന്നിവ പരിഹരിക്കാനായിട്ട് തഴുതാവ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് സഹായിക്കും. രക്തശുദ്ധീകരണത്തിലും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും ഇതിലെ ആന്റി ഓക്സിഡൻസിന് വലിയ ശേഷിയുണ്ട്. അയേൺ, കാൽസ്യം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ച തടയാനും കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും തഴുതാമ ഉപയോഗിക്കാം. നമ്മുടെ പറമ്പുകളിൽ ലളിതമായി ലഭിക്കുന്ന മികച്ചൊരു സൗജന്യ ഔഷധം കൂടിയാണ് തഴുതാമ. ഇനി തകരത്തെ കുറിച്ചറിയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കർക്കിടക മാസത്തിന്റെ തുടക്കത്തോടെ പറമ്പുകളിലും വേലിക്കെട്ടികളിലും താനെ മുളച്ചു വരുന്ന ചെറു സസ്യമാണ് തകരം അഥവാ തകരച്ചെടി. പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയ തകരയുടെ ഇലകൾ കർക്കിടക കഞ്ഞിയിലും തോരനുകളിലും പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നുണ്ട്. കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിലുണ്ടാകുന്ന അണുബാധകൾ തടയുന്നതിനും തകരയില അമൃത സമാനമാണ്. കൂടാതെ ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചൽ, ചിരങ്ങ്, മറ്റ് ത്വക്ക് രോഗങ്ങൾ എന്നിവ പ്രതിരോധിക്കാനായിട്ട് തകരയുടെ ഇലകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമാക്കാനും വയറ്റിലെ വിരശല്യം ഇല്ലാതാക്കാനും തകരയുടെ ഇല സഹായിക്കും. വേനൽക്കാലത്ത് ഉണങ്ങിക്കിടന്ന് മഴയോടെ മുളച്ചു പൊന്തുന്ന ഈ ഇല കർക്കിടകത്തിൽ ലഭിക്കുന്ന വലിയൊരു ഔഷധ സമ്പത്താണ്. പത്തിലകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുപ്പച്ചീരയെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്വാഭാവിക കൂളന്റ് എന്നറിയപ്പെടുന്ന കുപ്പച്ചീരയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പച്ചക്കറി തോട്ടങ്ങളിലും ഈർപ്പമുള്ള മണ്ണിലും സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു നാടൻ ചീര ഇനമാണ് കുപ്പച്ചീര അഥവാ കുപ്പച്ചീര ഇലകൾ. നാടൻ പറമ്പുകളിൽ യാതൊരു പരിചരണവും ഇല്ലാതെ വളരുന്ന ഈ ഇല വൈറ്റമിൻസിന്റെയും ധാതുക്കളുടെയും കലവറ കൂടിയാണ്. ശരീരത്തിന് തണുപ്പ് നൽകാനും കർക്കിടക മാസത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന പനിയും പ്രതിരോധ ശേഷി കുറവും പരിഹരിക്കാനും കുപ്പച്ചീര കറിവെച്ച് കഴിക്കുന്നത് സഹായിക്കും. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഇത് ഉത്തമമാണ്. കുപ്പച്ചീരയിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം ഫൈബറുകൾ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കേവലം കളയായി കരുതി നമ്മൾ പിഴുതു കളയുന്ന ഇത്തരം ഇലകൾ മികച്ചൊരു പോഷകാഹാരം കൂടിയാണ്. ഇനി രക്തം ശുദ്ധീകരിക്കുന്ന മത്തന്റെ ഇലയെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ അടുക്കള തോട്ടത്തിൽ സാധാരണയായി വളർത്തുന്ന മത്തന്റെ ഇളം തളിരിലകളും പൂക്കളും കർക്കിടകത്തിലെ പത്തിലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. വൈറ്റമിൻ എ, സി, പ്രോട്ടീൻ എന്നിവ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നു. മത്തൻ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോന്യൂട്രിയന്റുകൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് സമതുലിതമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇളം മത്തൻ ഇല തണ്ടോടുകൂടി നുറുക്കി തേങ്ങയും പരിപ്പും ചേർത്ത് തോരൻ വെച്ച് കഴിക്കുന്നത് ദഹനത്തിനും പ്രതിരോധ ശേഷിക്കും വളരെ ഉത്തമമാണ്. പല്ലുകളുടെയും അസ്ഥികളുടെയും ബലത്തിനാവശ്യമായ കാൽസ്യവും ഫോസ്ഫറസും മത്തനിലയിൽ സമൃദ്ധമായിട്ടുണ്ട്. കൂടാതെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനായിട്ട് മത്തനില ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ സഹായിക്കും. കർക്കിടകത്തിൽ നമ്മൾ കഴിക്കുന്ന പത്തിലകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ചേനയിലെ കുറിച്ചറിയാം. നല്ലൊരു പാട്ടിന് ശേഷം

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കിഴങ്ങുവർഗ്ഗങ്ങളിൽ രാജാവായ ചേനയുടെ ഇളം ഇലകളും തണ്ടുകളുമാണ് കർക്കിടകത്തിലെ മറ്റൊരു പ്രധാന ഔഷധക്കൂട്ട്. ചേനയുടെ കിഴങ്ങ് പോലെ തന്നെ ഇലകളിലും ഉയർന്ന തോതിൽ ഔഷധ മൂല്യവും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പൈൽസ് രോഗമുള്ളവർക്ക് ചേനയും ചേനയുടെ ഇലകളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വലിയ ആശ്വാസം ലഭിക്കും. ഇത് വയറിനെ ശുദ്ധീകരിക്കുകയും രക്തയോട്ടം കൂട്ടുകയും ചെയ്യും. ഇളം ചേനയില ചെറുതായി അരിഞ്ഞ് പുളി ചേർത്തോ മോരുകൂട്ടിയോ പാചകം ചെയ്യുന്നത് ഇതിന്റെ ചൊറിച്ചൽ മാറ്റാനായിട്ട് സഹായിക്കും. മഴക്കാലത്ത് ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം മാറ്റി ഉന്മേഷം നൽകാനായിട്ട് ചേനയില വിഭവങ്ങൾക്ക് സാധിക്കും. പത്തിലകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കുമ്പളത്തിലയെ കുറിച്ചറിയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വേലികളിലും പന്തലുകളിലും പടർന്നു വളരുന്ന കുമ്പളത്തിന്റെ ഇളം ഇലകളാണ് ഏഴാമത്തെ ഔഷധ ഇല. ആയുർവേദത്തിൽ വലിയ സ്ഥാനമുള്ള കുമ്പളങ്ങയുടെ ഇലകളും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ശരീരത്തിലെ കഫക്കെട്ട്, ആസ്മ, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ പരിഹരിക്കാനായിട്ട് കുമ്പളത്തില കഴിക്കുന്നത് സഹായിക്കും. വ്രണങ്ങൾ ഉണക്കാനും ശരീരത്തിൽ അനാവശ്യ ചൂട് അകറ്റാനും ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. കുമ്പളത്തിന്റെ തളിരിലകൾ ചെറുതായി അരിഞ്ഞ് മറ്റു പത്തിലകൾക്കൊപ്പം ചേർത്തോ തനിച്ചോ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പത്തിലകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർക്കിടകത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പത്തിലകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രദേശങ്ങൾക്കനുസരിച്ച് ഈ പത്തിലകളിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. കാട്ടുപയറില്ല അഥവാ പയറില്ല, നെയ്യുരുണി അതായത് ചെറുപയറില്ല, വാഴയുടെ തളിരില്ല, കൂവളത്തില, കൊടുവേലി എന്നിവയും ചില പ്രദേശങ്ങളിൽ പത്തില കൂട്ടത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. പയറിലയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന പ്രോട്ടീനും നൈട്രജൻ ഘടകങ്ങളും ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാറുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ നശിപ്പിക്കാനും വാദപിത്ത കഫദോഷങ്ങളെ സമതുലിതമാക്കാനും ഈ പത്തില കൂട്ട് സഹായിക്കുന്നുണ്ട്. കർക്കിടകത്തിലെ ഈ പത്ത് ഇലകളും സമമായിട്ട് ചേർത്ത് കഴുകി അരിഞ്ഞ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ മൂപ്പിച്ച് കഴിക്കുന്നത് ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കും. വലിയ പണച്ചെലവൊന്നുമില്ലാതെ നമ്മുടെ തൊടിയിൽ നിന്നും നാട്ടുംപുറങ്ങളിൽ നിന്നും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ പത്തിലകൾ ഒരു ഭക്ഷണം മാത്രമല്ല, പ്രകൃതി നമുക്കായി കരുതി വെച്ച ദിവ്യ ഔഷധങ്ങളാണ്. രാസവസ്തുക്കളോ കീടനാശിനികളോ ഇല്ലാതെ ഈ നാടൻ ഇലക്കറികൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിട്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ അറിവുകളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: Hey, hey, hey.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സയുടെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക ചികിത്സ ആയുർവേദ പ്രകാരം ശരീരത്തിലെ ദോഷങ്ങളെ, അതായത് ശരീരത്തിനെ നിയന്ത്രിച്ചു വരുന്ന ത്രിദോഷങ്ങളെ സമനിലയിലാക്കാൻ സഹായിക്കുന്നു. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതേപോലെ തന്നെ പേശികളും സന്ധികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ശമനമുണ്ടാകാൻ കർക്കിടക ചികിത്സ സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ പേശികൾക്കും സന്ധികൾക്കും ബലം നൽകാനും ദഹനശേഷി മെച്ചപ്പെടുത്താനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കർക്കിടക ചികിത്സ സഹായിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമഗ്ര ആരോഗ്യം ലക്ഷ്യപ്പെട്ടിട്ടാണ് ആയുർവേദത്തിൽ കൂടുതലും കർക്കിടക ചികിത്സ പോലുള്ള ഋതുചര്യകൾ പറയുന്നത്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
9: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
9: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണിയായിരിക്കാണ്. 12 മണി മുതൽ 2 മണി വരെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. അപ്പൊ എന്താണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വിളിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കുക, ഞാൻ ആ പാട്ട് വെച്ച് തരാം. ആഹാ, എന്തൊരു നല്ലൊരു രസമല്ലേ പരിപാടി അല്ലേ. ഓക്കെ, ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്, മെസ്സേജസ് അയക്കുന്നുണ്ട്, പലരുടെയും റിക്വസ്റ്റുകൾ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാതെയൊക്കെ വരും. അതിലാരും വിഷമമൊന്നും വിചാരിക്കരുത്, പിന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ അതൊക്കെ അങ്ങ് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ സോൾവ് ചെയ്യാൻ പറ്റാതെ തൽക്കാലത്തേക്ക് ഇപ്പോഴൊരു കാര്യം എന്ന് വെച്ചാൽ, യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷവാർത്തയാണ് പറയാനുള്ളത്. ഒരു പെരുമഴ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മൊത്തത്തിൽ മഴ പ്രതീക്ഷിക്കണം. 3 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് കൊടുത്തിട്ടുള്ളത്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി എല്ലാവർക്കും യെല്ലോ അലേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 3 സ്ഥലത്തും ഗ്രീൻ ആണ്. അത് കുഴപ്പമില്ലാത്തൊരു ഏരിയ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ മഴ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം പ്ലാൻ ചെയ്യുക. എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് നമ്മൾ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാട്ട് ഞാൻ എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ പാട്ട് പ്ലേ ചെയ്യാനായിട്ട്. രാക്കിളി പാട്ട് എന്ന സിനിമയിലെ ദും ദും ദും എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് മെമ്മറീസിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോയിട്ട് വരണം എന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഈ പാട്ട് സ്പെഷ്യലായിട്ട് കേൾക്കാൻ തോന്നുന്നത്. ഇതുപോലെ പല ആൾക്കാരെയും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, ചിലരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ഡേ, അങ്ങനെ പല പല ദിവസങ്ങൾ വിഷസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകാൻ പറ്റും. ഈ മാസം കഴിയാണല്ലേ 30-ാം തീയതി, ഇനി ഒരു 31-ഉം കൂടെ കഴിഞ്ഞാൽ ജൂലൈ അങ്ങോട്ട് ഒഫീഷ്യലി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ തോന്നുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുക്കണം, വിളിക്കണം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ അഹല്യ എഫ് എം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലോട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പം എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഓൺ ഇൻസ്റ്റന്റ് പാട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചുതരാം ഞാനിവിടെ റെഡിയാണ്. ഓൺ അഹല്യ എഫ് എം, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇതേ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ്, അത് ലൈവായിട്ട് വെച്ച് തരാനുള്ള സമയമാണ്. ഇപ്പം നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നേ?
2: ജനാർദ്ദൻ കോലിയാണ്.
1: ജനാർദ്ദൻ ചേട്ടാ, സുഖാണോ?
2: സുഖം തന്നെയാണ്. നമ്മളെ വയസ്സു സംഗീതം ആസ്വദിക്കുക.
1: ആഹാ, നല്ല പരിപാടിയാണ് അല്ലേ അത്? ഓക്കെ, അപ്പൊ റിട്ടയർഡ് ലൈഫ് ഇങ്ങനെ എൻജോയ് ആണ്. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നണേ?
2: ഡിസംബറിലെ സ്നേഹത്തുണ്ടി ഞാനില്ല കൂടെ.
1: ആ, ഇത് ആർക്കാ നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യണേ?
2: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി
1: ആണോ? സ്നേഹത്തുമ്പി ആരാ ജനാർദ്ദനൻ ചേട്ടന്റെ?
2: എന്റെ മക്കളെ, 4 പെൺകുട്ടികളാ.
1: 4 പെൺകുട്ടികളോ? അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പൊ ഈ 4 സ്നേഹത്തുമ്പികൾക്ക് വേണ്ടി നമുക്ക് വെച്ചുകൊടുക്ക അല്ലേ? ഓക്കെ, ശരി ചേട്ടാ, വെച്ചുകൊടുക്കാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ജനാർദ്ദനൻ ചേട്ടന്റെ 4 സ്നേഹത്തുമ്പികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊടുക്കാൻ പറഞ്ഞപ്പോ വെച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പാട്ടാണ് ഡിസംബർ എന്ന സിനിമയിൽ നിന്ന്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അടുത്ത ആളാരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മഹീബാണ്, മഹീബ് ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മലമ്പുഴയിൽ നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. ഇന്ന് എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ മിന്നാരം എന്ന മോഹൻലാൽ സിനിമയിലെ നിലാവേ മായുമോ എന്ന ഗാനമാണ് വേണ്ടത്. ഇന്ന് 8 വർഷം മുൻപ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ ഒരു ഫ്രണ്ടിന്റെ ഓർമ്മ ദിനമാണ്. ശ്രീദേവി എന്നായിരുന്നു അവളുടെ പേര്. ശ്രീദേവിയുടെ ആത്മാവിന്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രിയ കൂട്ടുകാർ, ചേട്ടന്മാർ, ചേച്ചിമാർ എല്ലാവരും ചേർന്നിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ 2 റിക്വസ്റ്റുകളാണ് നമ്മളിത് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. സ്നേഹത്തുമ്പി എന്ന പാട്ടും നിലാവേ മായുമോ എന്ന് പറഞ്ഞ 2 ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ അഹല്യ FM എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് വയ്ക്കാം. അപ്പൊ നിങ്ങളുടെ കൂടെ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം നോക്കുമ്പോ 12:23 ആണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? കവിത. കവിത ചേച്ചി, സുഖാണോ? എവിടെന്നാ വിളിക്കണേ? മേനോമ്പാറ. നല്ല വെയിലല്ലേ ഇപ്പോ? മഴയുണ്ടോ?
2: മഴയുണ്ട്.
1: അടിപൊളി. ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കാൻ തോന്നണേ?

0: ഫ്രണ്ട്ഷിപ്പിന്റെ ആയ കാരണം.
1: ഓ, അപ്പൊ മമ്മൂട്ടിയുടെ രജനീകാന്തിന്റെ ഫ്രണ്ട്ഷിപ്പ് സോങ് ആയോണ്ട് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വെക്കാം. ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
0: അവർക്ക് തന്നെ ആയിക്കോട്ടെ.
1: ആർക്ക്?
0: മമ്മൂട്ടിക്കും.
1: എനിക്ക് വയ്യ. അപ്പൊ കവിത ചേച്ചിയുടെ ഫ്രണ്ട്സിനൊന്നും ഡെഡിക്കേറ്റ് ചെയ്യണ്ട?
0: എന്റെ ഫ്രണ്ട്സുകളും.
1: എന്താണ്?
0: എന്റെ ഫ്രണ്ടുകളാ.
1: ആര്?
0: ഈ രണ്ട് വ്യക്തികളും.
1: എനിക്ക് വയ്യ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് സ്പെഷ്യലായിട്ട് രജനീകാന്തിനും മമ്മൂട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ആണോ?
0: ഓക്കെ,
1: ശരി കവിത ചേച്ചി, ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ കവിത ചേച്ചി പറഞ്ഞിട്ടുള്ളത്, കവിത ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മുടെ മമ്മൂട്ടിയും രജനീകാന്തും. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ട് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് നമുക്ക് ശ്രീധരനാണ് അവണൂരിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ക്യാ ഹുവാ തേരാ വാദാ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാ ഹുവാ തേരാ വാദാ എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് എന്തായാലും കേൾക്കാം. അപ്പോ പാട്ടുകൾ രണ്ടെണ്ണത്തിന് ശേഷം നമ്മൾ ആകാശവാണി വാർത്തകളായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് ബാക്കി റിക്വസ്റ്റുകളും കോളുകളൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആർ ജി ഹീരാണോ നഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

സംരംഭങ്ങൾക്ക് പ്രത്യേക വൈദഗ്ധ്യം സൃഷ്ടിക്കുക എന്നിവയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ് സഹസ്ഥാപകനും സിഇഒയുമായ പവൻ ചന്ദന പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ പ്രചോദനാത്മക യാത്ര, വിജയകരമായ വിക്രം 1 ദൌത്യം, ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ, ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ ഭാവിയെക്കുറിച്ച് സ്കൈറൂട്ടിന്റെ കാഴ്ചപ്പാട്

0: ഇടപാട് എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2018 പ്രളയത്തിനുശേഷം എറണാകുളം പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു. വി ഡി സതീശനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ചത് വിജിലൻസാണ്. എന്നാൽ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വടകര ലഹരിക്കേസിൽ അധ്യാപകർ ഉൾപ്പെട്ട സംഭവം കേരളത്തിന് ലജ്ജാകരമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എൽഡിഎഫ് ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും സ്വന്തം പദവി മറന്നാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പുതുക്കിയ ബജറ്റിൽ വെട്ടിക്കുറച്ചതിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് അത് നൽകാൻ കഴിയാതെ പോയത്. ഫണ്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അധികാരത്തിൽ വന്നശേഷം തടഞ്ഞുവച്ച ഗഡു പുതിയ ഗവൺമെന്റ് നൽകണമായിരുന്നു. എന്നാൽ അത് യുഡിഎഫ് ഗവൺമെന്റ് നൽകിയില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്നേക്ക് 2 തികയുന്നു. ദുരന്തഭൂമിയിൽ മരിച്ചവരുടെ സ്മൃതിചിത്രങ്ങൾക്കു സമീപം രാവിലെ പുത്തുമലയിൽ ബന്ധുക്കളും ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. 2024 ജൂലൈ 30 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. 298 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 32 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൌൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ടൌൺഷിപ്പ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി എല്ലാ ദുരന്തബാധിതർക്കും എത്രയും വേഗം സുരക്ഷിതമായ വീട് ഉറപ്പാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻസസിന്റെ ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ സെൻസസ് ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായ വിവരശേഖരണം 100% പൂർത്തിയായി. ജില്ലയിൽ ആകെ 4823 വീട് പട്ടികാ ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റിന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീന്ദർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹരിജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹരിജിന്ദർ കാഴ്ചവച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ പുരുഷ സ്ക്വാഷ് ജൂനിയർ ടീം കാനഡയിലെ ഒന്റാറിയോയിൽ സ്ക്വാഷ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിലെത്തി. ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. ജപ്പാനെ തോൽപ്പിച്ച് അവസാന 4 അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. അതേസമയം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ വനിതാ ടീം അമേരിക്കയോട് 1-2 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. മുതിർന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മത്സരരംഗത്തുനിന്നും പടിയിറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 52 നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന സംസ്കരണ മേഖല.
2: പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല പ്രതീക്ഷയോടെ ഉണരുകയാണ്. നാളെ അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ ചാകരതേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ബോട്ടുകളിലെ പണിക്കാർ. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. ജൂൺ 9 അർദ്ധരാത്രിയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല നാളെ അർദ്ധരാത്രി ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. 4000 ട്രോളിംഗ് ബോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. നേരിട്ടും അനുബന്ധ മേഖലകളിലുമായി 10,000 കുടുംബങ്ങളാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയെ ആശ്രയിക്കുന്നത്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിന്റേതെന്ന് സംശയിക്കുന്ന ഭാഗം പുലിമുട്ടിന് കുറച്ചകലെയായി കണ്ടെത്തി. ഇത് ഉയർത്തിയെടുക്കാൻ ശ്രമം ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും തിരച്ചിൽ നടത്തുന്നു. ഡ്രോൺ നിരീക്ഷണവും ആരംഭിച്ചു. ഫിഷറീസ് റവന്യൂ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഇന്നലെ രാവിലെ തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം തിരയിൽപ്പെട്ട് തകർന്നു മുങ്ങിയ വള്ളത്തിൽ 2 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണമേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി നാളെ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. പുനർജനി പദ്ധതി കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. എൽഡിഎഫ് ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്നേക്ക് 2 തികയുന്നു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25 സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50 പ്രമുഖർ, 1000 ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. കരുതലോടെ കർക്കിടകം.
6: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ ഐ ടി ജീവനക്കാർക്കും സെഡൻറി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ടി ജീവനക്കാരിൽ സ്ഥിരം കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് കഴുത്തുവേദന, നടുവേദന, സന്ധിവേദന, ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്നിവ, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, ആവി പിടിക്കുക, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ, കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ പഥ്യാഹാരങ്ങൾ, കർക്കിടക ചികിത്സ എന്നിവ ഈ പറയുന്ന രോഗങ്ങളെ കുറയ്ക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
7: യെസ്, ബാക്ക് അഗെയിൻ ഇൻസ്റ്റന്റ് പാട്ടാണ് നമ്മളുടെ ഒരു മണിക്കൂർ, അതായത് 12 മണി തൊട്ട് ഇതേ 1 മണി വരെയുള്ള ആ ഒരു മണിക്കൂർ ഇത് ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാൻ ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്. സോ ഒരുപാട് ലേറ്റ് ആകേണ്ട, വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ ഏതാണെന്ന് വെച്ചാൽ മെസ്സേജസ് അയച്ചോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ 8281500000 എന്ന നമ്പറിലേക്ക്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ എനിക്ക് 1-2 റിക്വസ്റ്റുകൾ എടുക്കാനുള്ള സമയമാണ്. നമുക്ക് വാട്സപ്പിൽ ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ട്, അപ്പൊ ഞാൻ 1-2 റാൻഡമായിട്ട് പിക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്, കവിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹായ് എല്ലാവർക്കുമായി പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു എന്ന പാട്ട് വെച്ചു തരാമോ, ഹാപ്പി ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കവിത ചേച്ചിക്കും പിന്നെ കവിത ചേച്ചിയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ എന്തായാലും പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് എന്ന മൂവിയിലെ നല്ലൊരു അടിപൊളി പാട്ട് എന്തായാലും നമ്മൾ കേൾക്കാൻ പോവാണ്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അഹല്യ, ഞാൻ കിനാശേരിയിൽ നിന്നാണ് രേഖ മോഹൻദാസ്. എനിക്ക് ഒരു പാട്ട് വേണം, തമിഴ് ട്രാക്കാണ് വേണ്ടത്. ഉയർന്ന ഉള്ളം എന്ന മൂവിയിലെ നിന്ന് കാലൈ തെണ്ടൽ പാടി വരും തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, പഞ്ചമി തിങ്കളിന് ശേഷം നമ്മൾ കാലൈ തെണ്ടൽ എന്ന് പറഞ്ഞ പാട്ടും ഉറപ്പായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാട്ടോ, അതായത് നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8281500000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇനി അതല്ല, ഇൻസ്റ്റാഗ്രാമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അഹല്യ എഫ് എം എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങളുടെ പാട്ട് ഏതാണോ, റിക്വസ്റ്റ് ഏതാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഇപ്പോൾ പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ നമ്മൾ 12 മണി കഴിഞ്ഞ് 52 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് പാട്ടുകളും കൂടെ പ്ലേ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.
2: ഹലോ
1: ഹലോ, ഇതാരാ?
2: അകലിയ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരി,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഷൈഫുദ്ദീൻ ചേട്ടാ, എന്തെന്റെ വിശേഷം?
2: നല്ല വിശേഷം.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നേ?
2: എനിക്ക് വന്നിട്ട് ഇന്ദ്ര ട്രാവൽസ് എന്ന തമിഴ് മൂവിയിലെ മല്ലിയ പൂവുക്ക് മധുര വിലാസം, പൂവുക്കും പൊണ്ണുക്കും ഗമ ഗമ വാസം. ഇനി തുടങ്ങാൻ ഗാനം വെച്ചാണ്.
1: ശരി, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഈ പാട്ട്?
2: ഇതൊക്കെ വന്നിട്ട് നമ്മുടെ വെളിയോട് കൃഷ്ണൻ ചേട്ടൻ, അപ്പുപുള്ളി മാസ്റ്റൻ, പാറ ജോയി ചേട്ടൻ, പള്ളച്ചനലിന് പറന്ന് വരും ബാലൻ ചേട്ടൻ, ഗുരുവായൂരപ്പ ചേട്ടൻ, ആലത്തൂർ ബഷീർക്ക, പള്ളച്ചേരി ഗോപിച്ചേട്ടൻ, എല്ലാവർക്കും വേണ്ടി വെച്ചിരുന്നു.
1: ശരി ശരി, അപ്പൊ ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു കൊടുക്കണം എന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും മെസ്സേജസ് അയക്കാം കേട്ടോ. അഹല്യ എഫ് എം എന്ന് പറഞ്ഞ പേജിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. പക്ഷെ വാട്സപ്പിൽ ദേ എനിക്കിപ്പോൾ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്. ദിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഐ എം ദിയ ഫ്രം ചമ്പന. ഐ നീഡ് ദ സോങ് മിന്നൽ വള ഫ്രം ദ മൂവി നരിവേട്ട, ഡെഡിക്കേറ്റഡ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാനാണ് ദിയ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരുടെ റിക്വസ്റ്റുകൾ ദേ നമ്മൾ എടുത്തിട്ടുണ്ട്. സുന്ദര ട്രാവൽസ് എന്ന സിനിമയിൽ നിന്നാണ് മല്ലികൈ പൂക്ക് എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുള്ളത് ഷെയ്ഫുദ്ദീൻ ചേട്ടൻ. അതിനുശേഷം നമ്മൾ ദിയെ ചോദിച്ചിട്ടുള്ള മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ടും കേൾക്കുന്നതായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. നമ്പർ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 8815099000 എന്ന നമ്പറിലേക്ക് വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. പാട്ട് വെച്ചു തരാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർ ജി ഹിരണോ നഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1 മണി മുതൽ 2 മണി വരെയാണ് ഇനി നമുക്ക് പാട്ടുകൾ പ്ലേ ചെയ്യാനുള്ള സമയമുള്ളൂ. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹിരയാണ് ഓൺ അഹല്യ FM. സോ അടുത്ത മെസ്സേജ് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ പാലക്കാട് നിന്ന് ബീന, കേളി എന്ന മൂവിയിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന സോങ് പ്ലേ ചെയ്ത് തരാമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ബീന ഞാൻ പാട്ട് വെച്ചിരുന്നതായിരിക്കും. ബീന ചേച്ചി അപ്പോൾ പാട്ട് കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതിനു മുന്നേ നമ്മളെ രതീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൾ ഡ്രോപ്പ് ആയി പോയി. പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് തൂലിയിലെ ആട വന്ത എന്ന് പറഞ്ഞൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചിന്ന തമ്പി എന്ന സിനിമയിൽ നിന്ന് ഒരു പഴയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, പ്രഭുവൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പാട്ടുകൾ വേണം അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വിളിക്കാം 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിൽ ഇതേ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി അങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അഹല്യ FM പേജിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റുകൾ അയക്കാവുന്നതാണ്. സോ 1 by 1 മാക്സിമം പാട്ടുകൾ വെച്ച് തരാനായിട്ട് ഞാൻ എന്തായാലും നോക്കും. ഇപ്പൊ നമ്മളിതേ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹിരയാണോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.
2: ചിന്ന തമ്പി പാടാരംഭിച്ചാ, പസിയെല്ലാം ഇനി തീർന്നു പോയിടും.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്, ആൻഡ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പാട്ട് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ എനിക്ക് വാട്സപ്പിൽ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ധനുഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഹീര, പാലക്കാട് നിന്ന് ധനുഷാണ്. നൻപൻ മൂവിയിലെ ഇരുക്കാന ഇടുപ്പ് ഇരുക്കാന സോങ് വെച്ച് തരുമോ? നല്ല പാട്ടാണ് അല്ലെ? എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ പാട്ട് നമ്മൾ ധനുഷിന് വേണ്ടിയിട്ട് എന്തായാലും വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് തൊട്ട് മുന്നേ നമ്മളെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, മണിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മണി ചേട്ടൻ ചോദിച്ചിട്ടുള്ളത് ജമന്തി പൂക്കൾ എന്ന് പറയുന്ന പാട്ടാണ്. ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ എന്ന് പറഞ്ഞൊരു പഴയ പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ തോന്നുന്നുണ്ടായിരിക്കും, ഇഷ്ടമുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നുന്നുണ്ടായിരിക്കും. വിളിക്കേണ്ട നമ്പർ 8281509000 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പ് മെസ്സേജസ് ആയിട്ടും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അയക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഹല്യ FM-ന്റെ ഇൻസ്റ്റഗ്രാം പേജിലോട്ട് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ RJ ഹീരാണോ അഹല്യ FM ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 25 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അപ്പൊ നമ്മുടെ കൂടെ ആക്ച്വലി ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, എന്റെ പേര് പ്രീതയാണേ.
1: പ്രീത, പ്രീത ചേച്ചി എവിടെ നിന്നാ വിളിക്കണേ? സുഖാണോ? ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നേ? മുന്തിനം പാർത്തേനെ, ആ
2: പാട്ട്.
1: എന്താണ് ഈ പാട്ട് ഇങ്ങനെ കേൾക്കാനുള്ള ഒരു ആഗ്രഹം തോന്നാനുള്ള റീസൺ?
2: എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സൂര്യന്റെ പാട്ടെല്ലാം ഇഷ്ടമാണ്, അതില് ഈ പാട്ട്
1: ഓക്കെ. അപ്പോ കട്ട, ഒരു സൂര്യ ഫാനോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആർക്കാണ് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
2: എല്ലാവർക്കും വേണ്ടിയിട്ട്
1: ആണല്ലേ. പ്രീത ചേച്ചി, വേറെ എന്തെങ്കിലും സങ്കടം ഉണ്ടോ?
2: എന്താ
1: സൗണ്ടിൽ ഒരു ലോ എനർജി?
2: എന്തോ
1: സൗണ്ടിൽ ഒരു ലോ എനർജി ഫീൽ ചെയ്യുന്നോന്ന്? എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്ക? ശരി, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് സൂര്യയുടെ ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ
2: ഓക്കെ,
1: പ്രീത ചേച്ചി ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. അപ്പോ പ്രീത ചേച്ചിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂര്യ ഫാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാല്ലേ? അപ്പൊ നമ്മൾ പാട്ട് വെച്ചു കൊടുക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളത് ആക്ച്വലി ഇൻസ്റ്റഗ്രാമിലാണ്. എനിക്ക് ഡിൻസിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡിൻസി ചോദിച്ചിട്ടുള്ളത് സേതു എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു അധികം പേര് കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ്. നമ്മുടെ വിക്രം അഭിനയിച്ചിട്ടുള്ള ഒരു പഴയ പടമാണ്, മാലയൻ വേദന എന്ന് പറഞ്ഞൊരു തമിഴ് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് തമിഴ് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. അപ്പൊ നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അപ്പൊ വേഗം പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ഇത് അഹല്യ എഫ് എം ആൻഡ് ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ദേ സമയം ദേ 1 മണി കഴിഞ്ഞ്, 37 മിനിറ്റും കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ നമുക്ക് ദേ ബാക്കിയുള്ളൂ. ആക്ച്വലി മെസ്സേജസ് എന്താ വായിക്കാത്തേ എന്ന് പറയുന്ന കംപ്ലൈന്റുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് നമ്മൾ നോക്കണത്. ഹായ്, ഞാൻ വിഷ്ണുമായ, എനിക്ക് ദേവദൂതനിലെ എൻ ജീവനെ എങ്ങാണു നീ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുമായ, ഞാൻ എന്തായാലും പാട്ട് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, നമുക്ക് നേരെ വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ള ആള് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിറോസ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എലപ്പുള്ളിയിൽ നിന്ന് ആസൈ മൂവിയിലെ മീനമ്മ സോങ്, ഡെഡിക്കേറ്റഡ് ബൈ ഫിദ നൂറിൻ, ഫിദ്യാൻ, സുനൈന, ഇവർക്ക് 3 പേർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനും ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എന്താ പറയാ, 2 പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോണത്. എൻ ജീവനെ എന്ന് പറഞ്ഞ പാട്ടും മീനമ്മ എന്ന് പറഞ്ഞ 2 പാട്ടുകളും കേട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇനി കുറച്ച് സമയം കൂടി ഉള്ളു, വേഗം വേഗം സ്ലോട്ടുകൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ദേഹന 2 മണിയാവാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം തൽക്കാലത്തേക്കിതേ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ കോൾസും മെസ്സേജസ് ഒക്കെ നമ്മൾ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഒരുപാട് പേരുടെ കോള് കണക്ട് ആവാത്തതുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് റിക്വസ്റ്റ് എടുക്കാത്തതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഡോണ്ട് വറി, വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം റിക്വസ്റ്റുകൾ എന്തായാലും എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ബൈ ബൈ പറയണം. അതിന് മുന്നേ 2 റിക്വസ്റ്റുകളും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ജഗൻ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ചോദിച്ചിട്ടുള്ളത് മുസ്തഫ മുസ്തഫ എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുണ്ട്, കാതൽ ദീസം എന്ന സിനിമയിലെ എ ആർ റഹ്മാൻ ഹിറ്റ് സോങ്സിലെ ഒന്ന് തന്നെ. അപ്പോൾ ഈ പാട്ട് തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അടുത്ത മെസ്സേജ് നവീനാണ് അയച്ചിരിക്കുന്നത്, നഫ്രത് ബൈ ദർശൻ റാവൽ പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പാട്ടുകളാണ് നമ്മൾ അവസാനമായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ കേൾക്കാൻ പോകുന്നത്. സോ ബാക്കി ദിവസങ്ങളിൽ ഇനി ബാക്കി റിക്വസ്റ്റുകളൊക്കെ എടുക്കും എന്ന ഉറപ്പോടുകൂടിയാണ് ഞാൻ ഇവിടുന്ന് ബൈ ബൈ പറയുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം 90.4. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹിരാണ്. Have a fantastic day ahead. Bye-bye. Take care and love you all.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&CAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
6: തമിഴ് സിനിമയിലെ വ്യത്യസ്തമായ സംഗീത ഭാഷയിലൂടെ ശ്രദ്ധ നേടിയ ഒരു സംഗീത സംവിധായകരിൽ ഒരാളാണ് നിവാസ് കെ പ്രസന്ന. കർണാടക സംഗീതത്തിന്റെയും പിയാനോയുടെയും ഒരു ശക്തമായ അടിത്തറയുമായിട്ടാണ് നമ്മുടെ സിനിമാ സംഗീത ലോകത്തേക്ക് ഈ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. മൃദുലമായ മെലഡികൾ, ഹൃദയസ്പർശിയായ പശ്ചാത്തല സംഗീതം കൊണ്ട് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംഗീതജ്ഞൻ. 2014 പുറത്തിറങ്ങിയിട്ടുള്ള തെഗിടി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് സംഗീത സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത്. സേതുപതി, സീറോ, ജെമ്പി, കോടിയിലൊരുവൻ, ടക്കർ എന്ന് അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമായി പ്രേക്ഷക പ്രശംസ നേടിയെടുത്ത ഒരു കലാകാരൻ. സംഗീത സംവിധായകൻ മാത്രമല്ല, നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ മനസ്സിനെ തൊടുന്ന മെലഡികളും ഒരു കഥയുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്ന പശ്ചാത്തല സംഗീതവും ഒക്കെയാണ് നിവാസ് കെ പ്രസന്നെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തമിഴ് സിനിമയിലെ ശ്രദ്ധേയരായ യുവ സംഗീത സംവിധായകരിൽ ഒരാളായി തന്നെ അദ്ദേഹം നിലനിൽക്കുന്നു. നിവാസ് കെ പ്രസന്നയുടെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും തിരുനെൽവേലി എന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ജനിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് തന്നെയാണ് തന്റെ ലോകമെന്ന് മനസ്സിലാക്കുകയും ആദ്യമായി അദ്ദേഹം ഒരു ആൽബം ചെയ്യുകയുണ്ടായി, ആസൈമുഖം മരന്ത് പോച്ച്. ഒരു സംഗീത സംവിധായകന്റെ ടാലന്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ പാട്ട് കേട്ടാൽ മതിയാകും. സൈന്ദവിയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. കണ്ണമ്മ എന്ന് പറഞ്ഞ ആൽബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഗാനമാണ് ആദ്യമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിവാസ് കെ പ്രസന്നയുടെ പാട്ടായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: നിവാസ് കെ പ്രസന്നയുടെ കരിയറിൽ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ ബൈസൺ കാലമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മാരി സെൽവരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് പലപ്പോഴും സംഗീത സംവിധായകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് പല ശബ്ദങ്ങൾ വേണമായിരുന്നു. ആ ശബ്ദങ്ങളാണ് ഈ സംഗീത സംവിധായകൻ അയച്ചു കൊടുക്കുക. അപ്പൊ നിവാസിന് മാരി സെൽവരാജ് പല ശബ്ദങ്ങൾ അയച്ചു കൊടുക്കും. പല വോയിസുകൾ, പല സ്ക്രീംസ്, പല അലർച്ചകളൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ് ഇവിടെ കിട്ടേണ്ടത്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത്തരമൊരു അലർച്ച, ഇത്തരമൊരു വേദന, ഇത്തരമൊരു ശബ്ദമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടതെന്നുള്ള കൃത്യമായ ഡിറക്ഷൻസ് കൊടുക്കുകയും അതിനനുസരിച്ചാണ് ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളത്. ഒരു പുതിയ ടീമാണ് ആദ്യമായിട്ട് നിവാസ് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിൽ പാട്ടുകൾ ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രഷർ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാട്ട് ഓക്കെ ആക്കണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ളതിലേക്ക് ഒരു ഊർജം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ, ആദ്യത്തെ പാട്ട് തീ കൊളുത്തി എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഈ പാട്ട് കേൾപ്പിക്കുമ്പോൾ തന്നെ മാരി സെൽവരാജിന് മനസ്സിലായിരുന്നു ഈ പാട്ട് മുഴുവനും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ മുഴുവനും കമ്പോസ് ചെയ്യാൻ പോകുന്നത് നിവാസ് തന്നെയാണെന്ന്. അങ്ങനെ അദ്ദേഹം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച പാട്ട് കൊടുക്കുകയും ആ വിഷ്വൽസിന് ഏറ്റവും അനുയോജ്യമായ പാട്ട് തയ്യാറാക്കുക എന്ന ഒരു സംഗീത സംവിധായകന്റെ ധർമ്മം ഏറ്റവും ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. ആൻഡ് ഒരുപാട് പേര് നിവാസ് കെ പ്രസന്നയെ പാട്ടുകൾ കേട്ട് വിളിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി എന്നൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഗൗതം മേനോൻ അടക്കമുള്ള ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ച് ഈ പാട്ടിന് വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും മാരി സെൽവരാജ് ലിറിക്സ് എഴുതി ബൈസൺ കാലമാടൻ എന്ന സിനിമയിലെ തീ കൊളുത്തി എന്ന പാട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്നയുടെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.
1: நான் சொல்லது கேக்குதா?
2: ஏதாவது பேசல.

വളരെയധികം മത്സരം നടക്കുന്ന ഒരു മേഖല തന്നെയാണ് സിനിമാ സംഗീതം എന്ന് പറയുന്നത്. ഒരു കമ്പോസറായി തൻ്റെതായ ഒരു ഇടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചായി തന്നെ കാണേണ്ട ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തനിക്ക് മ്യൂസിക് തന്നെയാണ് തൻ്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും വളരെ പതുക്കെ പതുക്കെയാണ് നമ്മൾ നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകന്റെ ഒരു വളർച്ച കണ്ടത്. അദ്ദേഹം ചെയ്ത പാട്ടിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ടക്കർ എന്ന സിനിമയിലെ നിറ നിറ എന്ന് പറഞ്ഞ പാട്ട്. ആൻഡ് പലപ്പോഴും സിനിമകൾ ഹിറ്റാകാതെ വരുമ്പോൾ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ വരാറുണ്ട്. പക്ഷേ ഈ സിനിമ അധികം ഹിറ്റായില്ലെങ്കിലും പാട്ട് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് എത്തി, യുവത്വത്തിന്റെ മനസ്സിലേക്ക് എത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. ആൻഡ് ഈ പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടിനോടും വളരെ സിൻസിയറായി, വളരെ ആത്മാർത്ഥതയോടുകൂടി മാത്രമേ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യാറുള്ളൂ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി തന്നെ സമ്മതിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അങ്ങനെ വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടി തന്റെ ഹൃദയത്തിൽ നിന്ന് പാട്ട് ചെയ്ത് തന്നെയാണ് തൻ്റെതായ ഒരു ഇടമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിമാനമാണ് ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ടക്കർ എന്ന സിനിമയിൽ കു കാർത്തിക് വരികൾ എഴുതി സിത് ശ്രീരാമും ഗൗതം വാസുദേവ മേനോനും മാൽവി സുന്ദരേഷനും ചേർന്ന് പാടിയിട്ടുള്ള നിറ നിറ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

0: It's everything about her mind. I don't know what to say. It's just everything about her. No, it's not her face. It's beyond that.
1: Freedom gives command. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് പറ്റുന്ന പോലെ നിന്റെ മാക്സിമം ചെയ്തോ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഒരു ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നിടുന്നത്. കാരണം എന്തോ നമുക്ക് ചെയ്യാം, അതിലൊരു കമാൻഡ് ഉണ്ട് നമുക്ക്. അത്തരത്തിലുള്ള ഫ്രീഡങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് നിവാസ് കെ പ്രസന്ന. അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ ഫണ്ണായിട്ട് വളരെയധികം സന്തോഷിച്ച് വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്ത ഒരു ആൽബമാണ് ബൺ ബട്ടർ ജാം എന്ന് പറയുന്നത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ റിലീസ് ചെയ്ത ഈ പാട്ട് സിത് ശ്രീരാമും നിവാസും ചേർന്ന് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ കാർത്തിക് നേത വരികൾ എഴുതിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകൻ്റെ ഒരു ഡിഫറെൻറ്റ് സോങ്, അല്ലെങ്കിൽ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയും അതിൽ സിത് ശ്രീരാം എന്ന ഗായകൻ്റെ ശബ്ദം കൂടി വരുമ്പോൾ മറ്റൊരു മാജിക് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

തിരുനെൽവേലിയിലാണ് നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാട് പ്രൊജക്ടുകളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈസൺ കാലമാടൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അവിടുത്തെ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കുലദേവൻ കോയിലും അവിടുത്തെ ആഘോഷങ്ങളും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ കണ്ടു വളർന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു പാട്ട് ചെയ്യുമ്പോൾ ഒരു ആഘോഷത്തിന്റെ പാട്ട് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ കാണിക്കുന്ന പോലെയുള്ള ഒരു പാട്ടും അതിന്റെ ശബ്ദങ്ങളും ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ബൈസൺ കാലമാടൻ എന്ന സിനിമയിലെ പല പാട്ടുകളും ഹിറ്റായത്. ആൻഡ് ഇത്തരം മികച്ച പ്രൊജക്ടുകൾ വരുന്നതിന് മുൻപ് തന്നെ ദേവരാട്ടം എന്ന സിനിമയിൽ നല്ല പാട്ടുകളും കൂടി നിവാസ് കെ പ്രസന്നയുടേതായിട്ടുണ്ട്. കുലദേവൻ കോയിലും ചൈൽഡ്ഹുഡ് മെമ്മറീസും ഒക്കെ കൂട്ടി ഒരു ഫെസ്റ്റിവൽ ഫോക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എ മോഹൻ രഞ്ജൻ വരികൾ എഴുതി, നിവാസ് കെ പ്രസന്ന സംഗീതം ചെയ്ത് ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട് ദേവരാട്ടം എന്ന സിനിമയിലെ ഈ ഒരു ഹിറ്റ് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ, ഒരു ഫെസ്റ്റിവൽ ശബ്ദങ്ങളും അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കുന്ന പോലെ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളോടൊപ്പം. RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

നന്നായി പിയാനോ വായിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് നിവാസ് കെ പ്രസന്നം. ആൻഡ് പല സംഗീത സംവിധായകരും പിയാനോ ഉപയോഗിക്കുന്നു എന്ന് കണ്ടിട്ട്, എന്നാൽ ഞാനും പിയാനോ പഠിക്കണം, എൻ്റെ മ്യൂസിക്കൽ ജേണിയിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുകയും വളരെ നന്നായി പഠിക്കുകയും ശബ്ദങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു വിദ്യാർത്ഥി കൂടിയാണ് ഈ സംഗീത സംവിധായകൻ. ആൻഡ് അതുകൊണ്ട് തന്നെ സംഗീത സംവിധായകനായതിന് ശേഷം ഏത് പാട്ടുകളാണ് അല്ലെങ്കിൽ എത്ര പാട്ടുകളാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് എനിക്ക് കുറച്ചും കൂടി മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് നിവാസ് കെ പ്രസന്നം പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മെലഡി സ്യൂട്ട് ആകുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ക്യാരക്ടർ, ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സമാധാനമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനും ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ. പക്ഷേ ഇതേ ആളിൽ നിന്ന് തന്നെയാണ് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വിജയ് സേതുപതി പോലെയുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള മാസ് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളതും ഇതേ സംഗീത സംവിധായകനിൽ നിന്ന് തന്നെയാണ്. അപ്പം ഒന്ന് ക്യാരക്ടറിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്യുന്ന പാട്ടുകളാണ് ഇത്തരം പാട്ടുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിവാസ് കെ പ്രസന്നയുടെ ഈ മാസ് പടം ഓഡിയൻസിന്റെ ആവശ്യത്തിന് വേണ്ടി വളരെ ജെന്യുവനായി കമ്പോസ് ചെയ്യുന്ന ഈ പാട്ടുകൾ തീർച്ചയായിട്ടും ഹിറ്റ് തന്നെയായിരുന്നു. ആൻഡ് അനിരുദ്ധ് രവിചന്ദ്രാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. നാ മുത്തുകുമാറും ബ്ലേസും വരികൾ എഴുതി സേതുപതി എന്ന സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുള്ള നാ രാജ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹ്ലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ടി വിയിൽ കേൾക്കുന്ന ഒരു പാട്ടാണിത്.
1: വെൺമീൻ വിതയിൽ നിലവായി മുളൈത്തേൻ.
0: സിനിമ കണ്ടിട്ടില്ല, പക്ഷേ പാട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഏതാണ് ഈ സിനിമ എന്നൊക്കെ അന്വേഷിച്ചു പോയി, കണ്ടതും ഞാൻ ഓർക്കുന്നുണ്ട്. ആൻഡ് പലർക്കും അങ്ങനെ പല പാട്ടുകളെ പറ്റി പല മെമ്മറീസ് ഉണ്ടായിരിക്കും അല്ലെ. തെഗിടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിവാസ് കെ പ്രസന്ന ചെയ്ത പാട്ടാണ് വെൺമീൻ വിതയിൽ. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് ഹിറ്റായപ്പോൾ പാട്ട് എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ സംഗീത സംവിധായകനെ ആർക്കും അറിയില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊരു തീർച്ചയായിട്ടും അതൊരു വിഷമമൊന്നും ആയിരുന്നില്ല. കാരണം ഒരു സാധാരണക്കാരായ ഓഡിയൻസിലേക്ക് തന്റെ പാട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ വിജയമായി കാണുന്ന ഒരു സംഗീത സംവിധായകനാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മുഖമറിയില്ലെങ്കിലും എൻ്റെ പാട്ടിലൂടെ അവരെന്നെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്നത് തന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്, അല്ലെങ്കിൽ അപ്രിസിയേഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. എപ്പോഴും വളരെ സ്നേഹത്തോടും വളരെ വിശ്വാസത്തോടും കൂടി ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യുകയും അത് ആളുകളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ തന്നെ താൻ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു, അല്ലെങ്കിൽ താൻ സംഗീതത്തിൽ തന്നെ നിലനിൽക്കേണ്ട ഒരാളാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. അഭയ് ജോധ്പുർക്കറും സൈന്ധവിയും ചേർന്നിട്ടാണ് ഈ പാട്ട് മനോഹരമായി പാടിയിട്ടുള്ളത്. കപിലനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. തെഗിടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന വളരെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ട് ആദ്യമായി ടി വിയിൽ കാണുന്ന സമയത്ത് ശിവദ എന്ന ആക്ട്രസിനെയും അശ്വിൻ എന്ന ആക്ടറിനെയുമാണ് ഞാൻ ആദ്യം നോട്ട് ചെയ്തത്. കാരണം രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു പാട്ട്, ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിന്റെ വിഷ്വൽസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, പതുക്കെ പതുക്കെ നമ്മളറിയാതെ തന്നെ ഈ പാട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുകയും ഒരു ലവ് സോങ് എന്നതിനേക്കാൾ അപ്പുറത്തൊരു ഒരു വേദനയും ഒരു ഒരു വേർപിരിയലും അല്ലെങ്കിൽ ഒരു ഒരു അകലത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. ആൻഡ് ഈ പാട്ട് ആരാണ് ചെയ്തത് എന്ന് അപ്പോഴും പലർക്കും അറിയില്ലായിരുന്നു, ഞാനടക്കമുള്ള പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സീറോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉയിരേ എൻ ഉയിരന് എന്ന് പറഞ്ഞ ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നിവാസ് കെ പ്രസന്ന എന്ന ഈ അതുല്യ സംഗീത സംവിധായകനാണെന്ന്. രണ്ടുപേരുടെ പ്രണയത്തിന്റെ തീവ്രതയും അവരുടെ മനസ്സിന്റെ കലഹങ്ങളും ഒക്കെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം ഇതിന് പറയാൻ. വളരെ സോഫ്റ്റായി പാടിയിട്ടുള്ള, വളരെ സോഫ്റ്റായി നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അനിരുദ്ധിന്റെ ഇത്തരം ഒരു വേർഷൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ഒരു സോങ്ങിൽ ആ ഒരു ശബ്ദത്തിന്റെ ടെക്സ്ചർ വളരെ രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ കപിലൻ വരികൾ എഴുതി, അനിരുദ്ധ് രവിചന്ദർ പാടി, നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത സീറോ എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം മഹലി FM-ൽ RG ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

ഉറച്ച തീരുമാനങ്ങളാണ് നമ്മളെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ സംഗീതമാണ് തൻ്റെ ലോകമെന്ന് തിരിച്ചറിയുകയും ഉറച്ച തീരുമാനങ്ങളിലൂടെ വളരെ പതുക്കെയാണെങ്കിലും തൻ്റെതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച നിവാസ് കെ പ്രസന്ന എന്ന അതുല്യ സംഗീത സംവിധായകന്റെ വളരെ മനോഹരമായ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആൻഡ് ലാസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ബൈസണിലെ തന്നെ പാട്ട് പ്ലേ ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും പാട്ട് നിങ്ങളെ കേൾപ്പിക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചെറുതായിട്ടൊരു അൻറ്ററേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് ആണ്, ഒരു വിജയ് ആന്റണി സിനിമയിലെ ഒരു പാട്ട്, കോടിയിലൊരുവൻ എന്ന സിനിമ. ഈ സിനിമ, അതാണ് ഞാൻ പറഞ്ഞത്, സിനിമകൾ ചിലപ്പോൾ ഹിറ്റാകാതെ ഇരിക്കുമ്പോൾ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. അങ്ങനെ അൻറ്ററേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് ആണ് അവൻ പാത്ത് സിരിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ പലരുടെയും റിംഗ് ടോൺ ആയിട്ട് ഞാൻ പലപ്പോഴും ഈ പാട്ട് ചെന്നൈയിലൊക്കെ പോയ സമയത്ത്, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും മാൽവി സുന്ദരേഷൻ പാടിയിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ സോങ്ങിനോടുകൂടി നമ്മളുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ തൽക്കാലത്തേക്ക് മാത്രം തീരുകയാണ്. മോഹൻരാജൻ വരികൾ എഴുതി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് സോങ് ആണ് നിവാസ് കെ പ്രസന്നയുടെ സംഗീതത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾക്ക് വേണ്ടി ഞാൻ മീറ്റ് ചെയ്യുന്നു. ഒരുപാട് നല്ല സിനിമകളിൽ എത്രയും ഭംഗിയായി നമ്മളിലേക്ക് ഇമോഷൻസിനെ എത്തിക്കാൻ സാധിക്കുന്ന ഈ സംഗീത സംവിധായകന്റെ യാത്ര ഇനിയും തുടരട്ടെ. നമ്മുടെ യാത്രയും ഇവിടെ തീരുന്നില്ല, മറ്റൊരു ദിവസം മറ്റു പാട്ടുകഥകളുമായിട്ട് നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പലരും ചോദിക്കാറുണ്ട് മഴക്കാലങ്ങളിൽ തണുത്ത ആഹാരങ്ങളും പാനീയങ്ങളും ഒഴിവാക്കണമെന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് കൂടുതലും അഗ്നി ദുർബലമാണ്, അതായത് ദഹനശക്തി വളരെയധികം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. രോഗപ്രതിരോധ ശേഷിയും അതേ കണക്ക് തന്നെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ തണുത്ത ഭക്ഷണവും പാനീയവും കഴിച്ചാൽ കുറഞ്ഞിരിക്കുന്ന ദഹനശക്തി വീണ്ടും കുറയാനും അതുമൂലം അജീർണം, ശരീരത്തിൽ അജീർണം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദഹിക്കാതെ കിടക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ നമ്മൾ ആമം എന്ന് വിളിക്കുന്നു. അത് മറ്റു രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കൂടുതലും മഴക്കാലങ്ങളിൽ ചൂടുള്ളതായും പുതുതായി പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാൻ ആയുർവേദം പറയുന്നത്.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ

ിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളികൾക്കൊട്ടും അപരിചിതമല്ലാത്ത, എന്നാൽ ഈ പെയ്ത് തോരാത്ത കർക്കിടക പെയ്ത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിർബന്ധമായും ചർച്ച ചെയ്യപ്പെടുന്ന വളരെ മനോഹരമായൊരു ആരോഗ്യ പാരമ്പര്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, അതാണ് കർക്കിടക മാസവും ഈ സമയത്ത് നമ്മൾ കുടിക്കുന്ന ഔഷധ കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. പണ്ടൊക്കെ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കള്ള കർക്കിടകവും വറുതിയും പട്ടിണിയും ഒക്കെ ഉള്ളൊരു കാലമാണ്, ശരിയല്ലേ? എന്നാൽ ഇന്ന് കാലം മാറി. കർക്കിടകം ഇന്ന് നമുക്ക് നല്ലൊരു സുഖ ചികിത്സയുടെയും ശരീരത്തെ വീണ്ടെടുക്കുന്നതിൻ്റെയും ഒക്കെ ഒരു പുണ്യ കാലമാണ്, ശരിയല്ലേ? ഈ കടുത്ത മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കാരണം ദഹന പ്രക്രിയ മന്ദഗതിയിലാവുകയും വാതപിത്ത കഫ രോഗങ്ങൾക്ക് വ്യതിയാനം വരികയും ചെയ്യാറുണ്ട്. ഈ സമയത്താണ് നമ്മുടെ പൂർവികർ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും വേണ്ടി ഔഷധ കഞ്ഞി കുടിക്കുന്ന ശീലം കൊണ്ടുവരുന്നത്. പലരും വിചാരിക്കാറുണ്ട് ഇത് വെറും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒന്നാണെന്ന്. എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു മെഡിക്കൽ സയൻസും ആയുർവേദ വശവും ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഈ കർക്കിടക കഞ്ഞിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു അത്ഭുത ചേരുവകകളെ കുറിച്ചും ഇത് ശരീരത്തിന് നൽകുന്ന ഉന്മേഷത്തെ കുറിച്ചും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ ഫം 90.4 കേട്ടോ. നമ്മൾ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യത്തെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ കഞ്ഞിക്ക് ഇത്രയും അധികം ഔഷധ ഗുണമുണ്ട് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? ഇതിൽ ചേർക്കുന്ന അമൂല്യമായ ആയുർവേദ ചേരുവകൾ കൊണ്ട് ഇത് സാധ്യമാകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, സാധാരണയായി നവരയരി അല്ലെങ്കിൽ ഉണക്കലരി ഉപയോഗിച്ചാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആശാളി, ജീരകം, കരിഞ്ജീരകം, ഉലുവ, അയമോദകം, ചുക്ക്, കുരുമുളക് എന്നിവയ്ക്ക് പുറമെ ദശപുഷ്പങ്ങളുടെ നീരും ഉഴിഞ്ഞ പൂവാങ്കുറുനില തുടങ്ങിയ ഔഷധ സസ്യങ്ങളുടെ വേരുകളും നീരുമൊക്കെ ചേർക്കുന്നുണ്ട്. കൂടാതെ തേങ്ങാപ്പാലും പശുവിൻ നെയ്യും കൂടി അങ്ങ് ചേരുമ്പോൾ ഈ കഞ്ഞി തികച്ചും ഒരു സമ്പൂർണ്ണ ആഹാരമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കഞ്ഞി കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങളും ചെറുതൊന്നുമല്ല. ഒന്നാമതായി, ഇത് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനം വളരെ സുഗമമാക്കുകയും ചെയ്യും. മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന സന്ധിവേദനകള്, കൈകാലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ്, വാദ സംബന്ധമായ അസ്വസ്ഥതകള് എന്നിവയ്ക്ക് ഈ കഞ്ഞി ഒരു മികച്ച ഔഷധമാണ്. ഇതിൽ ചേർക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങള് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ, അതായത് ഡീടോക്സിഫിക്കേഷനും സഹായിക്കും. മാത്രമല്ല, ശരീരത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഊർജം നൽകാനും രോഗപ്രതിരോധ ശേഷി, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇരട്ടിയാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കടുത്ത ജോലി തിരക്കുകൾക്കിടയിലും ക്ഷീണിക്കുന്ന ശരീരത്തിന് ഇതൊരു മികച്ച ടോണിക്ക് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ കൂടുതൽ വശങ്ങളെ കുറിച്ച് പറയാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ കർക്കിടക കഞ്ഞിയുടെ ഗുണങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ശരിയല്ലേ? എന്നാൽ തോന്നിയതുപോലെ വിപണിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി പാക്കറ്റുകൾ വാങ്ങി വെറുതെ തിളപ്പിച്ച് കുടിച്ചാൽ ഇതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടത്തില്ല കേട്ടോ. ഔഷധ കഞ്ഞി കുടിക്കുന്നത് കൃത്യമായ ചില നിയമങ്ങളും ആയുർവേദ നിർദ്ദേശങ്ങളും കൊണ്ടാണ്. സാധാരണയായി ഇത് തുടർച്ചയായി 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, മാക്സിമം പോയാൽ 21 അല്ലെങ്കിൽ 28 ഡേയ്സ് എന്നിങ്ങനെയുള്ള കണക്കിലാണ് നമ്മൾ കുടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഈ ഔഷധ ഗുണം കൃത്യമായി ഇറങ്ങുകയുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമ്മൾ കർശനമായ, അതായത് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അമിതമായ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ, കടുത്ത നോൺ വെജ് ഭക്ഷണങ്ങൾ എന്നിവ പൂർണ്ണമായും നമ്മൾ അങ്ങ് ഒഴിവാക്കണം. മദ്യപാനവും പുകവലിയും ഒട്ടും പാടില്ല. കഞ്ഞി സാധാരണയായി വൈകുന്നേരങ്ങളിൽ അത്താഴത്തിന് പകരമായി ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. കഞ്ഞി കുടിച്ച ശേഷം എയർ കണ്ടീഷണർ ഉള്ള മുറികളിൽ കിടന്നുറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രമേഹം, കടുത്ത കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ ഗർഭിണികളൊക്കെ ഈ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് എന്തൊക്കെ ഔഷധങ്ങൾ ചേർക്കാമെന്ന് ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ഞാനൊരു ബ്രേക്കിന് ശേഷം പറഞ്ഞു
1: തരുന്നതായിരിക്കും.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ആസ്വദിച്ച് സംസാരിച്ച നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ കർക്കിടക കഞ്ഞിയെ കുറിച്ചാണ്. ശരിയല്ലേ? ഇന്നത്തെ ഈ കാലത്ത് വിപണിയിൽ പല വ്യാജ ഔഷധ കഞ്ഞിക്കൂട്ടുകളും ലഭ്യമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് വാങ്ങുമ്പോൾ നല്ല വിശ്വസ്തതയുള്ള ബ്രാൻഡുകളോ അല്ലെങ്കിൽ ആയുർവേദ ശാലകളിൽ നിന്ന് നേരിട്ട് ചേരുവകൾ വാങ്ങി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചോളാം. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പലപ്പോഴും ഇത്തരം പാരമ്പര്യ ഭക്ഷണങ്ങളെ മടിയോടെയാണ് അവർ കാണുക. ശരിയല്ലേ? എന്നാൽ പിസയ്ക്കും ബർഗറിനും ഒക്കെ പുറകെ പോകുന്ന കുട്ടികൾക്ക് ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അത് മറക്കരുതേ. ആർട്ടിഫിഷ്യലായ ഹെൽത്ത് സപ്ലിമെന്റിനേക്കാൾ എത്രയോ മുകളിലാണ് നമ്മുടെയൊക്കെ ഈ നാടൻ ഔഷധ കഞ്ഞി. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു റിസൾട്ട് നൽകാൻ ഈ ശീലം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു കർക്കിടക മാസം ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഷോ ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്?
1: ഞമ്മളെ മജുനു.
0: എങ്ങനെയാ വരണത്?
1: കുതിരപ്പുറത്ത്.
0: ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്?
1: മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിൽ വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി.
0: എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: 360 degree.
1: നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉണ്ട് ഞാൻ ആയില്ല. നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം? ഈ ബിസിനസ് ലോകത്ത് പൊതുവെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത്. അതായത് നിങ്ങൾ എത്രത്തോളം ആളുകളുമായി നല്ല ബന്ധം പുലർത്തുന്നുവോ അത്രത്തോളം വലിയ വിജയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നമ്മളിൽ പലരും വിചാരിക്കാറുണ്ട് വലിയ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുക എന്നത് വലിയ ബിസിനസ്സുകാർക്ക് മാത്രം വേണ്ട ഒരു കാര്യമാണെന്നല്ലേ. എന്തിനു കൂടുതൽ പറയേണ്ട ആവശ്യം? നമ്മുടെ നാട്ടിൽ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പോലും ആളുകളുമായുള്ള നല്ല ബന്ധം അത്യാവശ്യമാണ്. ചിലരാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചെല്ലാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരുമായിട്ടും കൂട്ടാകുന്നത് കാണാറുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരാറുണ്ട്. എങ്ങനെ ഒരു മാഗ്നറ്റ് പോലെ ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാം, എങ്ങനെ ജനസ്വാധീനം വളർത്താം, അതിനുള്ള ലോകോത്തര കമ്മ്യൂണിക്കേഷൻ ഹാക്കുകളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നെറ്റ്വർക്കിംഗിന്റെ കലയിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. ജനസ്വാധീനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പുസ്തകമാണ് ഡേൽ കാർഗണിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും ലളിതവും എന്നാൽ പവർഫുള്ളുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു തത്വമുണ്ട്. എന്താണെന്നറിയോ? അതിത്രേ ഉള്ളൂ, മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് എളുപ്പമാണ് മറ്റുള്ളവരിൽ ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുന്നത് വഴി അവരെ നിങ്ങളുടെ സുഹൃത്തുക്കളാക്കി മാറ്റുന്ന ഒരു പരിപാടി അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാനാണ് നോക്കാറുള്ളത് അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവരെക്കുറിച്ച് ചോദിച്ചറിയുക എന്നതാണ്. ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവരോട് ചോദിക്കുക, അവരുടെ കഥകൾ കേൾക്കുക. നിങ്ങളൊരു നല്ല ലിസണർ ആകുമ്പോൾ തന്നെ ആളുകൾക്ക് നിങ്ങളോട് വലിയൊരു ബഹുമാനവും ആ ഒരു താല്പര്യമൊക്കെ തന്നെ വരും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഒരു സ്മാർട്ട് ഹാക്കിനെ കുറിച്ചാണ്. കേൾക്കാം 360 ഡിഗ്രിയിൽ കുട്ടി ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിങ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉണ്ട് ഞാൻ ആ ഇല്ല. അപ്പൊ നമ്മളിങ്ങ എന്താ പറയാൻ പോകുന്നറിയോ? ഒരാളോട് സംസാരിക്കുമ്പോൾ എന്ത് പറയണം എന്നറിയാതെ സംസാരിക്കാനായിട്ട് വാക്കുകളൊക്കെ കിട്ടാതെ നമ്മളിങ്ങനെ സ്റ്റെക്കായി പോകുന്ന ഒന്ന് പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടല്ലേ. ഇതിനെ മറികടക്കാനായിട്ട് FBI ഏജന്റുകൾ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ വിദ്യയുണ്ട്. അതാണ് ഈ മിററിംഗ്. എന്താ മിററിംഗ്? അതായത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി സംസാരിച്ച് നിർത്തുമ്പോൾ അവർ അവസാനം പറഞ്ഞ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രധാന വാക്കുകൾ അതേപടി ഒരു ചോദ്യരൂപത്തിൽ ആവർത്തിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവർ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ഒരു ട്രിപ്പ് പോയിരുന്നു, ആകെ സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ആകെ സ്ട്രെസ്ഫുൾ ആയിരുന്നോ? ആയിരുന്നോ? യെസ്. ഉടനെ അവർ അതിന്റെ കാരണം വിശദീകരിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങും അല്ലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇതെന്താണ്, ഇത് സംഭാഷണം ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്നറിയോ? ആദം ഗ്രാന്റിന്റെ ഗിവ് എ വേഴ്സ് ടേക്ക് എ തിയറിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ആ ഒരു തിയറി? കേൾക്കാം 360 degree ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഹലിയർ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ ദേ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി പങ്കുവെക്കാൻ കൂടെ ഉണ്ട് ഞാൻ ആയില്ല. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. യെസ്, അടുത്ത ടിപ്പാണ് പ്രശസ്ത റൈറ്റർ ആദം ഗ്രാന്റ് ആളുകളുടെ നെറ്റ്വർക്കിംഗ് ശീലത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചത്. ഗിവേഴ്സ്, ടേക്കേഴ്സ് ആൻഡ് മാച്ചേഴ്സ്. എന്ത സംഭവം? ടേക്കേഴ്സ്, അതായത് ഇവർ എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്. ഒരു ആവശ്യം വരുമ്പോൾ മാത്രം മെസ്സേജ് അയക്കുകയും മറ്റുള്ളവരിൽ നിന്ന് എന്ത് ലാഭം കിട്ടുമെന്ന് മാത്രം ചിന്തിച്ച ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് ഇത്തരക്കാർ. ഇങ്ങനെയുള്ളവരെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുകയും അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുകയും ചെയ്യും. എന്നാൽ ഗിവേഴ്സ്, ഇവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണ്. ഇപ്പോൾ മറ്റൊരാൾക്കൊരു വാല്യൂ നൽകാനായിട്ട് ഇവർ എപ്പോഴും ശ്രമിക്കുന്നുള്ളതാണ്. ഈ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോഴേ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എപ്പോഴും ഈ ഗിവേഴ്സാണ്. അതുകൊണ്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഇയാളിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ എനിക്ക് ഇയാളെ എങ്ങനെ സഹായിക്കാൻ കഴിയും, ആ ഒരു കാര്യം ചിന്തിക്കാം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു 30 സെക്കൻഡ് നിയമത്തെ കുറിച്ചാണ്. കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. അങ്ങനെ ദേ നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 360 ഡിഗ്രിയിൽ നമ്മുടെ മണി ഹാക്കുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നെറ്റ്വർക്കിംഗ് ഹാക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മൾ ഒരു വലിയ ചടങ്ങിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പെട്ടെന്ന് കണ്ടുമുട്ടുവാണെന്ന് വിചാരിക്കാം. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് അവരുടെ കൂടെ സംസാരിക്കാൻ വേണ്ടി വെറും 30 സെക്കൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും, ഇതിനെയാണ് ബിസിനസ്സിൽ എലിവേറ്റർ പിച്ച് എന്ന് പറയാറ്. എലിവേറ്റർ പിച്ച് അതെങ്ങനെയായിരിക്കും? അപ്പൊ നിങ്ങളുടെ എലിവേറ്റർ പിച്ചിൽ 3 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആരാണ്, ഹു യു ആർ. നിങ്ങൾ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്, വാട്ട് പ്രോബ്ലം യു സോൾവ്. നിങ്ങളുടെ പ്രത്യേകത എന്താണ്, വാട്ട് ഈസ് യുവർ യുണീക് വാല്യൂ. ഞാനൊരു വൈബ് ഡിസൈനർ ആണെന്ന് പറയുന്നതിന് പകരം ഞാൻ ചെറുകിട ബിസിനസ്സുകൾക്ക് അവരുടെ സെയിൽസ് 50% കൂട്ടാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന ആളാണ് എന്ന് പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് നിങ്ങളിൽ പെട്ടെന്നൊരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യമാണ് ആളുകളെ സ്വാധീനിക്കാനുള്ള പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening, Ahliya from 90.4 KTK, Kootukoodam.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാനുണ്ടാവും. മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് സിയാൽഡിനി തൻ്റെ ഇൻഫ്ലുവൻസ് എന്നൊരു പുസ്തകത്തിൽ പറയുന്നൊരു വലിയ മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ് ഇതിൻ്റെ റെസിപ്രോസിറ്റി. എന്താണ് ഈ റെസിപ്രോസിറ്റി? അതായത് ലളിതമായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ നമുക്കൊരു ചെറിയ സഹായം ചെയ്താൽ അല്ലെങ്കിൽ ഒരു സമ്മാനം തന്നാൽ അവർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നൊരു കടപ്പാട് നമ്മുടെ മനസ്സിൽ അറിയാതെ തന്നെ രൂപപ്പെടും അല്ലേ? നിങ്ങളൊരു ഗ്രൂപ്പിലുള്ള ഒരാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചാൽ അവരും നിങ്ങളെ തിരിച്ച് ബഹുമാനിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ഒരാൾക്കൊരു ചെറിയ ഉപകാരം ചെയ്താൽ ഭാവിയിൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അവരത് സന്തോഷത്തോടെ തിരിച്ചും ചെയ്തു തരും അല്ലേ? സ്വാധീനം എന്നത് ശരിക്കും ആധികാരികമായിട്ട് അധികാരം കാണിക്കലല്ല കേട്ടോ, അത് സ്നേഹവും സഹായവും ആദ്യം നൽകി നേടിയെടുക്കുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ കാലത്തെ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ്. തുടർന്ന് കേൾക്കാം സിലായിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേറ്റ് ആൻഡ് വീത്ത 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, welcome back. 360 ഡിഗ്രിയിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാന ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. ഇന്നത്തെ കാലത്തെ നെറ്റ്വർക്ക് ചെയ്യാൻ നമ്മൾ വലിയ പാർട്ടികളിൽ നിന്നും പോവേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മാത്രം മതി ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായിട്ട് ഇക്കാലത്ത് ഉപയോഗിക്കേണ്ട ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ. ഇപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ വലിയ ലീഡർമാരെയും കമ്പനി മാനേജർമാരെയും ഒക്കെ ലിങ്ക്ഡ്ഇൻ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. അവർ പങ്കുവെക്കുന്ന പോസ്റ്റുകളിൽ നല്ല അർത്ഥവത്തായ കമന്റുകൾ രേഖപ്പെടുത്തുക, പെട്ടെന്ന് ചെന്ന് ജോലി ചോദിക്കാതെ അവരുടെ വർക്കുകളെ അഭിനന്ദിച്ചുകൊണ്ടൊരു മെസ്സേജ് അയക്കുക, തുടർന്ന് പതിയെ അവരുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുക. ഇങ്ങനെ ഓൺലൈൻ വഴി ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ ഒരു കരിയർ അവസരങ്ങൾ ശരിക്കും തുറന്നു തരും എന്നതാണ് കേട്ടോ.

0: 360 degree.
1: ഹലോ, ദേ അങ്ങനെ സമയം പോയെന്ന് അറിയുന്നുണ്ടോ? 360 degree ഇന്നത്തെ നെറ്റ്വർക്കിംഗ് ജനസ്വാധീനവും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവുന്ന സമയമായിട്ടുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയിനിയാനണ്ട. അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെറ്റ്വർത്ത് എന്ന തിരിച്ചറിവ്. മറ്റുള്ളവരിൽ താല്പര്യം കാണിക്കാനുള്ള ഒരു ഡൈൽ കാർഗണിയുടെ റൂൾ, അതുപോലെ തന്നെ സംഭാഷണം നീട്ടാൻ വേണ്ടി മിററിംഗ് ഹാക്ക്, തിരിച്ചു പ്രതീക്ഷിക്കാതെ നൽകുന്ന ഒരു ഗിവർ മൈൻഡ് സെറ്റ്, ഒരു 30 സെക്കൻഡിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന എലിവേറ്റർ പിച്ച്, കടപ്പാടുണ്ടാക്കുന്ന റെസിപ്രോസിറ്ററി തത്വം, കരിയർ മാറ്റുന്ന ലിങ്ക്ഡ് ഇൻ ഹാക്കുകൾ, അങ്ങനെ ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. സോർക്കുക, എന്താണ് ജീവിതത്തിലെ വലിയ വിജയങ്ങൾ എന്നത് ഒറ്റയ്ക്ക് നേടുന്ന ഒരു കാര്യമല്ല, അല്ലേ? മറിച്ച് ഒരുപാട് നല്ല മനുഷ്യരുടെ കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ 360 degree സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 degree ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും, ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം ജയലക്ഷ്മി സിൽക്സ്, ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങൾ രാജകീയ പ്രൗഢാണ്ടുകളുടെ പ്രീമിയം സാധാരണക്കാരന്റെ ചുറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. ചതുരശ്ര അടിയിൽ കിലെ ഏറ്റവും വലിയ ഷോമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റു.
2: റെറ്റിനൽ പ്രശ്നം, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ

0: ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-943414. രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖ, 1000-ലധികം ഓർമ്മനാകുന്ന പാലക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി 2006 ഈ വരുന്ന ഓഗസ്റ്റ് 11 അഖിൽ പൊതിയാനത്തിൽ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പോയും തൂൺ ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടി. കൂടുതൽ വിവരങ്ങൾക്കും വിഷനും കോൺടാക്ട് 8590-26.
1: ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.

0: ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. Any suggestion for improvement, I'll be taking note of it. This bill is the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദേശം രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആക്കി.
2: अधूरा है पर लीक होने की मजबूत व्यवस्था इसमें नहीं है कि आपका इंटेंशन मैं इसमें नहीं इसको रोक कर
0: അതിനെ ചൊല്ലി ലോക്സഭയിൽ നിന്നും പ്രതിപക്ഷം നിരവധി തവണ ആവശ്യപ്പെട്ടു. തുടർന്ന് ദേശീയ ബഹുമതികളുടെ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സമരടി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്തച്ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: 500+ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 നീളവും 64 വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ

0: സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെള്ളിയും. കോൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി കൽപ്പിച്ച് പൂത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും തുടരുകയെത്തുന്ന ബാലകന്മാരെ ആറിൽ ഭഗവാന് നേദിച്ച പ്രദർശനമുള്ളതുമായ കിലോമീറ്റർ മാറിയാണ് ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928, നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് kerala.gov.in വഴി August 9 അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ

പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ അഥവാ കർക്കിടക ആരോഗ്യ സംരക്ഷണത്തെ ഇന്നത്തെ തലമുറ എങ്ങനെ കാണണം എന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് വെറും ഒരു ആചാരം മാത്രമല്ല, ആയുർവേദത്തിൽ പറയുന്ന ഒരു സീസണൽ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ കൂടിയാണ്. ശരീരത്തിന്റെ ജൈവ മാറ്റങ്ങളെ, ഋതുക്കളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി ഭക്ഷണവും ജീവിതശൈലിയും ക്രമീകരിക്കുക എന്നതാണ് ഋതുചര്യയിൽ കൂടി ആയുർവേദം പറഞ്ഞു തരുന്നത്.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ നിങ്ങളുടെ വിരൽ തുമ്പിലും
1: ചിലവുണ്ട്. ാണ് നേത്രദാ എന്താണ് ചെയ്യേണ്ടത്? തടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവുന്നതിന് ചെറിയ സ്നേഹം മാത്രം മതി. കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞം മഹാദാനം. ഇരുളിൽ കഴിയുന്ന നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: എന്താ ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് convenience, feature loaded compact SUV.
4: Smart Agu, Kia Sonatinoppam. Udin thottadutha Kia showroom sandarshikkum.
6: Kia, movement that inspires.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. നിക്കുലി 60% ജ്വല്ലേഴ്സ്.
8: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ
9: ഭാരത് സർക്കാർ സോളാർ പവർ ബിൽ സീറോ കർനെ കാ ബി ഹൈ.
8: ഇതിലൂടെ നിങ്ങൾ സൂര്യഗ്രഹമായി മാറുന്നത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വേണമെങ്കിൽ അത് ഗ്രിഡിലേക്ക് പണം സമ്പാദിക്കുകയും ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
10: സ്വപ്ന കരിയർ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ്
11: ഗ്യാരണ്ടി. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, 1862.
12: ഇത് നമ്മനിൽ വിത്ത് ആഹിര ഓൺ അഹല്യ FM.
13: വണക്കം, വെൽക്കം. ഇത് നമ്മൾ ഓൺ അഹല്യ FM ആൻഡ് ദിസ് ഇസ് ആർ. വലിയ മഴ പെയ്ത ഇല്ലനാ മഴയെന്ന ഉങ്ങൾക്ക് എന്ന വരും? സ്കൂൾ ടീയാ ജനൽ പക്കത്തിലും ആക്ച്വലി മഴയെന്ന വെറും വെതർ ഇല്ല, അത് ഒരു ഇമോഷൻ. സില നേരം സന്തോഷം, സില നേരം കാതൽ, സില നേരം തനിമൈ, സില നേരം നമ്മൾക്ക് അറിമുഖം ചെയ്യുന്ന ഒരു അഴകാണ ഉണർവ്. തമിഴ് സിനിമാവും മഴയെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടിയാ പാക്കല, മഴയെ ഒരു ക്യാരക്ടറാ താ കാട്ടിയിരുക്ക്. ഹീറോ ഹീറോയിൻ കാതലിക്ക് മഴ വരും, സില പാടലുകൾ ഇന്നും അഴകാ മാറ മഴ ഉദവി പണ്ണും, സില കാഴ്ചകൾ നമ്മ വാഴ്ക്കയോടെ സേർന്ന് പോകും. നമ്മ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് മഴ പാട്ട് കണ്ടിപ്പാ ഇരിക്കും, കേട്ട ഉടനെ നമ്മ പല വർഷം പിന്നാടി കൊണ്ടുപോകും. അതുതാ മ്യൂസിക്കോട മാജിക്, മഴയോട മാജിക്. ഇന്നിക്കു എപ്പി തമിഴ് സിനിമാവോട സില അഴകാണ മഴ പാടലുകളെ പറ്റി പേസ പോറോം. മുതല്ല എന്ന ചൈൽഡ്ഹുഡ്ക്ക് കൂട്ടിട്ട് പോറ മാതിരി ഒരു പാടൽ നാ കേക്ക പോറോം. പസങ്ക പടത്തിലിരുന്ന് മഴയിന്ദ്രേ വരുമാ വരുമാ കുളിർ കൊഞ്ചം തരുമാ തരുമാ എന്ന ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ടിട്ട് തിരുമ്പി വാങ്ങ. ഇത് നമ്മ നേരം മോനാഹലിയ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

അഹലി എഫ് എം. ചില സോങ്സ് കേൾക്കുമ്പോൾ സ്കൂൾ ഡേയ്സ് ഞാപകം വരും. ആനുവൽ ഡേ ഡാൻസ് പ്രാക്ടീസ്, സ്കൂൾ കൾച്ചറൽസ്, കസിൻസ് കൂടെ ആടുന്നത്, ടി വിയില പത്ത് സ്റ്റെപ്സ് കത്തിക്കിട്ടത്, എല്ലാമേ നമ്മൾക്ക് ഒരു അഴകാണ മെമ്മറിയില്. അപ്പി ഒരു സോങ് ദാ നീ വരുമ്പോത് അന്റെ സോങ് ജയം രവിയും ശ്രേയാവും സേന്ദ് ഇന്ന പാട്ടുക്ക് കൊടുത്ത ഫ്രഷ്നസ് ഇന്നും മാറവേയില്ല. ഇന്ന സോങ് വന്ന പുതുസില എത്ര സ്കൂൾ ആനുവൽ ഡേയിലും ഇന്ന പാട്ട് കേട്ടിരിക്കും, എത്ര പേര് ഇന്ന പാട്ടുക്ക് ഡാൻസ് ആടിപ്പാങ്ക. മഴപ്പടത്തോട പാടലുകൾക്ക് ഒരു സ്പെഷ്യൽ യൂത്ത്ഫുൾ ഫീൽ ഇരിക്കും, പർട്ടിക്കുലർലി ഇന്ന സോങ് കേട്ട ഉടനെ നമ്മ സ്കൂൾ നോട്ട് ബുക്കില് ഡൂഡൽസ് പണ അന്ത ഇന്നസെന്റ് ഡേയ്സ് ഞാപകം വരും. ചില പാടലുകൾ നമ്മ വാഴ്ക്കയോട് ഒരു ഫേസ് ഞാപകപ്പെടുത്തും. ഇന്ന പാടൽ അപ്ഡി ഒരു സ്കൂൾ മാതിരി. അപ്പൊ നമ്മ സ്കൂൾ ഇരുന്ന് ഇന്ന വ്യൂ എല്ലടി രസിക്കലാം. ദിസ് ഇസ് ആർ

0: ഇത് നമ്മ നേരം വിത്ത് ആർജി ഹീര ഓൺ അഹലി എഫ്എം.
1: താങ്ക ആടല കേട്ട ഉടനേ ഇത് ரொம்ப அழகா இருக்கே அப்படினு சொல்லிடுவாங்க. സനുഷയോടെ ഇന്നസെന്റ് സ്ക്രീൻ പ്രതിലും ഇന്ന സോങ് ഇന്നും സ്പെഷ്യലാ മാറ്റിടിച്ച് ആക്ച്വലി ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ്ല എല്ലാം നമ്മ മഴ മാതിരി നമ്മ തൊട്ട് തൊട്ട് പോ. സോ ഇന്ന പാടാ പ്ലേ പണ്ടേ ഇന്നിരം ദിസ് ഇസ് ആർ ഹീര.

0: 4 അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി പാലക്കാട് ചിറ്റൂര് സംഗമങ്ങൾ എന്നിവയ്ക്ക് ഫൗണ്ടേഷൻ ചെയ്ത വിഷു മുതൽ രാത്രി 11 ഫേഴ്സ് മൾട്ടി ക്യൂസിൻ റേരുമാട്ടി റെസിഡൻസി 9197
2: അഹല്യ വിമൻ ഇൻഷുറൻസ് ഹോസ്പിറ്റലിൽ ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ.
0: ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ച

0: നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ. അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954233224.
1: ഓണം കളറാക്കയിൽ നിന്നും ഒരു പുത്തൽ ഡോസ് ആയാലോ ഈ ഓണം.
2: Osteoarthritis, stroke, knee pain, shoulder pain and the Ayurvedic tree, Ayurveda Medical College. Contact 923-6-9696-129.
3: Ahilya FM 90.4. ഇത് പാലക്കാട് ജനിച്ചു താളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ പാട്ടുകൾ കൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കും. കൂട്ടുകൂടാം
1: കരുതലോടെ കർക്കിടകം.
2: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു, അഹല്യത മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ്. മഴക്കാലത്തുണ്ടാവുന്ന പനി തടയാൻ എന്ത് ചെയ്യാം? പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടാക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മഴയിൽ നനഞ്ഞാൽ വസ്ത്രം മാറുക, രോഗലക്ഷണങ്ങൾ ഉണ്ടായ സ്വയം മരുന്ന് കഴിക്കുക.

0: എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും നേത്രദാനം ആദാനം. ഇരു ബന്ധുമിത്രാദികളുടെ ഫൗണ്ടേഷൻ 89540
1: മികച്ച അനുഭവം ഓരോ യാത്രയിലും
2: തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0498. മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0498.
3: നമ്മളുടെ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലത്ത് അതായത് വർഷ ഋതുവിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഈർപ്പം വളരെയധികം കൂടുകയും സൂര്യൻ്റെ തീവ്രത കുറയുന്നത് കാരണം കൊണ്ട് തന്നെ ശരീരത്തിനെ വളരെയധികം ഈ ഒരു കാലാവസ്ഥയ്ക്ക്

0: ഇങ്ങനെ ശരീരത്തിൽ ദഹനശക്തി കുറയുന്ന അവസ്ഥയിൽ കൂടുതൽ വർദ്ധിക്കുന്നു. വയറുവീക്കം, ക്ഷീണം, അതേപോലെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശരീരത്തിലുണ്ടാവുന്ന വേദന, അസ്ഥിവേദന, സന്ധിവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയത്ത് കൂടുതലും ചൂടുള്ളതും എളുപ്പം ദഹിക്കാൻ പറ്റുന്നതും ദഹനശക്തിയെ പോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് കൂടുതലും ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നത്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്ക്

0: കരുതലോ കർക്കിടകം.
1: നമസ്കാരം, ഡിയർ പ്രൊഫസറാണ്. പ്രമേഹവും ഹൈപ്പർ ടെൻഷനും അവർ കർക്കിടക ചികിത്സ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക കഞ്ഞി ആരോഗ്യകരമാണെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഉപകാരപ്പെടുന്നത്. പ്രമേഹ രോഗികൾ അരിയുടെ അളവും ചേരുവകളും വൈദ്യോപദേശ പ്രകാരം മാത്രം ക്രമീകരിച്ച് കഴിക്കുക. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഉപ്പിൻ്റെയും ഔഷധങ്ങളുടെയും അളവ് ശ്രദ്ധിക്കുക. വ്യക്തിഗത ചികിത്സയാണ് എന്നും ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്.

0: പല്ലുകൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകൾ.
1: ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ
4: ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9.

0: നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ദൃഹവിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പലരും ചോദിക്കാനുണ്ട് പക്കൾ ഏതൊക്കെയാണ്. അതിനായും കേരളത്തിലുപയോഗ ആഹാര കൂട്ടാണ് ഈ പറയുന്ന പക്കൾ എന്നുള്ളത്. പത്തരം നമ്മൾ കൂടുതലും തോരനും അതേപോലെ ചീര, ചെറുചീല, തഴുതാം തൂവ, അതേപോലെ ചേന, ചേമ്പിള, ചെടികളുടെ ഇലകളാണ് നമ്മൾ പത്തലുകളായിട്ട് ഉള്ളത്. ഉള്ള ഔഷധ സസ്യങ്ങളൊന്നും ഇവയിൽ വിറ്റാമിനുകളും നേരിട്ടുണ്ട് വായിക്കുന്നു എന്നുള്ളതാണ്.
1: കരുമ്പനക്കാറ്റിന്റെ താൻ നിങ്ങളുടെ കാറൂർ അഹലയാണ് കേട്ട്.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയർ കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മി ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. എറണാകുളത്തും
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങ ഡയമണ്ട് ഗോൾഡ് ആണെങ്കിലും സർട്ടിഫൈഡ് സ്കോ ഡയമണ്ട് ആഭരണി മാറ്റി വാങ്ങാം. ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തം
3: 5-star B&Cap സുരക്ഷ റേറ്റിംഗ്, സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, സമ്പന്നമായ SUV.
2: ഈ ഓണം SL2-നൊപ്പം
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിൽ ആദ്യമായി 3D സർജറി സേവനം, അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിലുമായി പെരുമാട്ടി രസിങ്ങിക്കഴിഞ്ഞു. വെറും പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ, പൂർണ്ണമായും എയർ കണ്ടീഷൻ, വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ രണ്ടുപേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് ഡിക്യൂസിൻ റെസ്റ്റോറന്റുകളും. പെരുമാട്ടി രസി, മീനാക്ഷിപുരം റോഡ്, കപ്പലത്ത്. 7591979393.
7: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നും

ജീവിതത്തില് പലതരത്തിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ടല്ലേ. ചില ദിവസങ്ങൾ നമുക്ക് വലിയ സന്തോഷം തരുന്ന സമയത്ത് മറ്റ് ചില ദിവസങ്ങൾ നമ്മൾ നേരിട്ട തിരിച്ചടികളും നഷ്ടപ്പെട്ട ബന്ധങ്ങളും വിശ്വസിച്ചവരിൽ നേരിട്ട അവഗണനകളുമൊക്കെ നമ്മുടെ ഉള്ളിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കാറുണ്ട്. പകൽ മുഴുവൻ നമ്മൾ ജോലി തിരക്കുകളിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊന്നും നമ്മൾ ഓർക്കാറേയില്ല. എന്നാൽ നമ്മളൊന്ന് വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി ഇങ്ങനെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ, ശരിയല്ലേ? എടോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരമാവധി തിരക്കുകളിലായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരല്പം വെറുതെ ഇരുന്ന് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തോർത്തികമായിട്ട് ഇല്ലാതാണ് ഒരിക്കലും നമ്മുടെ മനസ്സിന് അനാവരാജയങ്ങളെയും നമ്മളെ ശ്വാസ കോപി കണ്ടെത്തുക ശ്രമിക്കുക. എന്നാൽ നമ്മുടെ തിരക്കിൽ വലിയൊരു തെറാവിയ കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ ജീവിതം വെറുതെ ഹോമിച്ച് കളയരുത്. നിങ്ങളുടെ സമയവും ഊർജവും പുതിയ ലക്ഷ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. സങ്കടപ്പെടാൻ മനസ്സിന് സമയം നൽകാത്ത വിധം നിങ്ങളുടെ ദിവസങ്ങളെ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ കൊണ്ട് മനോഹരമായിട്ട് ക്രമീകരിക്കുക. പുതിയ നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുമ്പോൾ പഴയ വേദനകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്ഥാനമില്ലാതാകും. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. എപ്പോഴും എപ്പോഴും ആക്റ്റീവായിരിക്കുക. കഠിനാധ്വാനത്തിലൂടെ ജീവിതം കൂടുതൽ മനോ

ദൗത്യവും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. കാരണം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ കഴിവുകളോടുകൂടിയാണ്. മറ്റൊരാളെ കോപ്പിയടിക്കാൻ പോകാതെ നമ്മുടെ സ്വന്തം ജീവിതമാണ് നാം ജീവിക്കേണ്ടത് എന്നുള്ളതാണ് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം. ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ചിത്രകാരന് ഒരിക്കലും ഒരു മികച്ച ശാസ്ത്രജ്ഞനാവാനായിട്ട് കഴിയില്ല. ആ ചിത്രകാരൻ മറ്റൊരാളെ മറികടക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞനാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നത് ലോകത്തിന് ലഭിക്കേണ്ടിയിരുന്ന മനോഹരമായ ചില ചിത്രങ്ങളാണ്. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ശൈലി നിങ്ങൾക്കുണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ വലിയൊരു ശൂന്യത മാത്രമായിരിക്കും ബാക്കിയാവുക. ഈ ലോകത്ത് നിങ്ങൾക്ക് മത്സരിക്കാൻ ഒരേ ഒരു വ്യക്തിയുള്ളൂ. അതാരാണ്? അത് നിങ്ങളുടെ ഇന്നലത്തെക്കാൾ മികച്ചൊരു വ്യക്തിയായി, മികച്ചൊരു പ്രൊഫഷണലായി മാറി.

ആ ഒരു സ്വയം ബഹുമാനമാണ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുക. അനാവശ്യമായ മത്സരങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കണം. മറ്റൊരാളുടെ നിങ്ങളുടെ പരാജയങ്ങൾക്ക് മുൻഗണന, അതിനേക്കാളും ഒരു പടി മുന്നിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്ന് നമ്മളെ ശ്രമിക്കണം. കഴിഞ്ഞ ആളുടെ വിജയത്തിൽ അസൂയ പൂണ്ടിട്ടോ അവരുടെ വിജയം അത് നമ്മുടെ പരാജയമാണ് എന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല, അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ബന്ധങ്ങൾക്കാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ കാണിക്കുന്ന അമിതമായ അടുപ്പവും സ്നേഹവും. ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ബന്ധങ്ങൾക്കാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ കാണിക്കുന്ന അമിതമായ അടുപ്പവും സ്നേഹവും ആകാശത്തേക്ക് മനോഹരമായി വളർന്ന് പന്തലിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യബന്ധങ്ങൾ. പരസ്പരമുള്ള ഒരു സ്പേസ്, പേഴ്സണൽ സ്പേസ് എന്ന് പറയും. അത് മാനിച്ചുകൊണ്ട് അവയുന്നതാണ്. യഥാർത്ഥത്തിലാണെങ്കിലും സൗഹൃദങ്ങൾ ഒരു ദൂരം പരിധി, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്കൊരല്പം അകന്നു നിൽക്കാമെന്ന് വിചാരിക്കുന്നത് സ്നേഹം ഒരിക്കലും ഇല്ലാതാക്കില്ല. മറിച്ച് പരസ്പരം സംസാരിക്കാനും സ്വയം തിരുത്താനും അത് വലിയൊരു അവസരമാണ് നൽകുന്നത്. അകന്നു നിൽക്കുമ്പോഴാണ് പലപ്പോഴും പരസ്പരമുള്ള വാല്യൂ അല്ലെങ്കിൽ മൂല്യം നമ്മൾ കൂടുതൽ തിരിച്ചറിയുക. സ്നേഹത്തോടെ പാലിക്കുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത കൊടുക്കണം. സ്നേഹം കൊണ്ട് ആരുടെയും ശ്വാസം മുട്ടിക്കരുത്. മറ്റുള്ളവർക്ക് അവരർഹിക്കുന്ന സ്പേസ് കൊടുക്കുക. ചില ബന്ധങ്ങൾ മനോഹരമായിരിക്കണമെങ്കിൽ
2: അവയെപ്പോഴും ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ

0: 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം,
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ക്യാഷ്വൽസിന്റെ

0: നിവാസ് കെ പ്രസന്നയുടെ കരിയറിൽ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ ബൈസൺ കാലമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മാരി സെൽവരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് പലപ്പോഴും സംഗീത സംവിധായകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് പല ശബ്ദങ്ങൾ വേണമായിരുന്നു, ആ ശബ്ദങ്ങളാണ് ഈ സംഗീത സംവിധായകൻ അയച്ചു കൊടുക്കുക. അപ്പൊ നിവാസിന് മാരി സെൽവ സാധനമാണ് ഇവിടെ കിട്ടേണ്ടത്. ഇത്തരമൊരു വേദന, ഇത്തരമൊരു ശബ്ദമാണ്, അതിനനുസരിച്ചാണ് ടീമാണ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ പറയുന്നത്. തീർച്ചയായിട്ടും അധികം പ്രഷർ അനുഭവിക്കും, പാട്ട് ഓക്കെ ആക്കണം, എന്നാൽ മാത്രം എനിക്ക് ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ. ആൻഡ് ശിവരാജിന് മനസ്സിലായിരുന്നു, റെഡി ഷൂട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയും ഗേൾസിനെ ഏറ്റവും അനുയോജ്യമായ പാട്ട് തയ്യാറാക്കുക എന്ന ഒരു സംഗീത ധർമ്മം ഏറ്റവും ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. പ്രസന്നയെ പാട്ടുകൾ വിളിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം മേനോൻ അടക്കമുള്ള സ്ത്രീയിൽ നിന്ന് ഈ പാട്ടിന് വേണ്ടി ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നൊക്കെ. എന്തായാലും ലിറിക്സ് എഴുതി സെൻ കാലമാടൻ എന്ന തീ കൊളുത്തി എന്ന പാട്ട് നിവാസ് കെ പ്രസന്നയുടെ പാട്ടുകളിലും ഇന്നത്തെ ഓർമ്മയിൽ ഉണരുക. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ എഫ് എം.
1: நான் சொல்லது கேக்குதா?
2: ஏதாவது பேசல.

ഫ്രീഡം ഗിവ്സ് കമാൻഡ്. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് പറ്റുന്ന പോലെ നിന്റെ മാക്സിമം ചെയ്തോ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഒരു ലോകമാണ് അവരിൽ തുറന്നിടുന്നത്. കാരണം എന്തോ നമുക്ക് ചെയ്യാം, അതിലൊരു കമാൻഡ് ഉണ്ട് നമുക്ക്. അത്തരത്തിലുള്ള ഫ്രീഡങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് നിവാസ് കെ പ്രസന്ന. അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ ഫണ്ണായിട്ട് വളരെയധികം സന്തോഷിച്ച് വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്ത ഒരു ആൽബമാണ് ബൺ ബട്ടർ ജാം എന്ന് പറയുന്നത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ റിലീസ് ചെയ്ത ഈ പാട്ട് സെറ്റ് ശ്രീരാമും നിവാസും ചേർന്ന് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ കാർത്തിക് നേത വരികൾ എഴുതിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകന്റെ ഒരു ഡിഫറെന്റ് സോങ്, അല്ലെങ്കിൽ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയും അതിൽ സെറ്റ് ശ്രീരാം എന്ന ഗായകന്റെ ശബ്ദം കൂടി വരുമ്പോൾ മറ്റൊരു മാജിക് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

തിരുനെൽവേലിയിലാണ് നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാട് പ്രൊജക്ടുകളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈസൺ കാലമാടൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അവിടുത്തെ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കുലദേവൻ കോയിലും അവിടുത്തെ ആഘോഷം, അവിടുത്തെ ആചാരങ്ങളും ഒക്കെ കണ്ടു വളർന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും ഒരു പാട്ട് ചെയ്യുമ്പോൾ ഒരു ആഘോഷത്തിന്റെ പാട്ട് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ കാണിക്കുന്ന പോലെയുള്ള ഒരു പാട്ടായിരിക്കും. അതുകൊണ്ട് ബൈസൺ കാലമാടൻ എന്ന സെതായിട്ടുണ്ട്. കുലദേവൻ കോയിലും ചൈൽഡ് മെമ്മറീസും ഒക്കെ ഫെസ്റ്റിവൽ ഫോക്ക് ഉണ്ട്. എ മോഹൻ രഞ്ജൻ ദി നിവാസ് ഒരുപാട് പേര് പാട്ട് ദേവറാട്ട സിനിമയിലെ ഈ ഒരു ഹിറ്റ് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ, ഒരു ഫെസ്റ്റങ്ങളും ഒരു ആഘോഷത്തിന്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കുന്ന പോലെ ചെയ്തിട്ടുള്ള ഈ പാട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ പാട്ട് കേട്ടിട്ട് നിങ്ങൾ കേട്ടു അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പം RG ഹീറോ

നന്നായി പിയാനോ വായിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് നിവാസ് കെ പ്രസന്ന. ആൻഡ് പല സംഗീത സംവിധായകൻ കണ്ടിട്ട് പിയാനോ പഠിക്കണം, വളരെ നന്നായി ഈ സംഗീതായകൻ. ആൻഡ് സംഗീതം ഏത് പാട്ടുകളാണ് അല്ലെങ്കിൽ എത്ര കൂടി മെലോഡീസ് ആണ് ഇഷ്ടം എന്നാണ്, കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് കൂടി മെലഡി സ്യൂട്ട് ആ ക്യാരക്ടർ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സമാധാനമായിട്ട്.

0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ടി വിയിൽ കേൾക്കുന്ന ഒരു പാട്ടാണിത്.
1: വെൺമീൻ വിതയിൽ നിലവായി മുളതീൻ.
0: സിനിമ കണ്ടിട്ടില്ല, പക്ഷെ പാട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഏതാണ് ഈ സിനിമ എന്നൊക്കെ അന്വേഷിച്ചു പോയി, കണ്ടതും ഞാൻ ഓർക്കുന്നുണ്ട്. ആൻഡ് പലർക്കും അങ്ങനെ പല പാട്ടുകളെ പറ്റി പല മെമ്മറീസ് ഉണ്ടായിരിക്കും അല്ലെ. തെഗിടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിവാസ് കെ പ്രസന്ന ചെയ്ത പാട്ടാണ് വെൺമീൻ വിതയിൽ. നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് ഹിറ്റായപ്പോൾ പാട്ട് എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ സംഗീത സംവിധായകനെ ആർക്കും അറിയില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊരു തീർച്ചയായിട്ടും അതൊരു വിഷമമൊന്നും ആയിരുന്നില്ല. കാരണം ഒരു സാധാരണക്കാരായ ഓഡിയൻസിലേക്ക് തന്റെ പാട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ വിജയമായി കാണുന്ന ഒരു സംഗീത സംവിധായകനാണ്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എന്റെ മുഖം അറിയില്ലെങ്കിലും എന്റെ പാട്ടിലൂടെ അവരെന്നെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്നത് തന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്, അല്ലെങ്കിൽ അപ്രിസിയേഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. എപ്പോഴും വളരെ സ്നേഹത്തോടും വളരെ വിശ്വാസത്തോടും കൂടി ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യുകയും അത് ആളുകളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ തന്നെ താൻ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു, അല്ലെങ്കിൽ താൻ സംഗീതത്തിൽ തന്നെ നിലനിൽക്കേണ്ട ഒരാളാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. അഭയ് ജോധ്പുർക്കറും സൈന്ധവിയും ചേർന്നിട്ടാണ് ഈ പാട്ട് മനോഹരമായി പാടിയിട്ടുള്ളത്. കപിലനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. തെഗിടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന വളരെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, നിവാസ് കെ പ്രസന്ന എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, സ്റ്റേ ട്യൂൺഡ്.

പാട്ട് ആദ്യമായി ടി വിയിൽ കാണുന്ന സമയത്ത് ശിവദ എന്ന ആക്ട്രസിനെയും അശ്വിൻ എന്ന ആക്ടറിനെയുമാണ് ഞാൻ ആദ്യം നോട്ട് ചെയ്തത്. കാരണം രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു പാട്ട്, ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിന്റെ വിഷ്വൽസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, പതുക്കെ പതുക്കെ നമ്മളറിയാതെ തന്നെ ഈ പാട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുകയും ഒരു ലവ് സോങ് എന്നതിനേക്കാൾ അപ്പുറത്തൊരു ഒരു വേദനയും ഒരു ഒരു വേർപിരിയലും അല്ലെങ്കിൽ ഒരു ഒരു അകലത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. ആൻഡ് ഈ പാട്ട് ആരാണ് ചെയ്തത് എന്ന് അപ്പോഴും പലർക്കും അറിയില്ലായിരുന്നു, ഞാനടക്കമുള്ള പലർക്കും അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സീറോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉയിരേയൻ ഉയിരന് എന്ന് പറഞ്ഞ ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നിവാസ് കെ പ്രസന്ന എന്ന ഈ അതുല്യ സംഗീത സംവിധായകനാണെന്ന്. രണ്ടുപേരുടെ പ്രണയത്തിന്റെ തീവ്രതയും അവരുടെ മനസ്സിന്റെ കലഹങ്ങളും ഒക്കെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം ഇതിന് പറയാൻ. വളരെ സോഫ്റ്റായി പാടിയിട്ടുള്ള, വളരെ സോഫ്റ്റായി നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അനിരുദ്ധിന്റെ ഇത്തരം ഒരു വേർഷൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ഒരു സോങ്ങില് ആ ഒരു ശബ്ദത്തിന്റെ ടെക്സ്ചർ വളരെ രസമാണ് കേൾക്കാനായിട്ട്. അപ്പോ കപിലൻ വരികൾ എഴുതി, അനിരുദ്ധ് രവിചന്ദർ പാടി, നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത സീറോ എന്ന സിനിമ.

കൂടി നമ്മളുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ തൽക്കാലത്തേക്ക് മാത്രം തീരുകയാണ്. മോഹൻരാജൻ വരികൾ എഴുതി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കേൾക്കാൻ പോകുന്നത്. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾക്ക് വേണ്ടി ഞാൻ മീറ്റ് ചെയ്യുന്നു. ഒരുപാട് നല്ല സിനിമകളിൽ എത്രയും ഭംഗിയായി നമ്മളിലേക്ക് ഇമോഷൻസിനെ എത്തിക്കാൻ സാധിക്കുന്ന ഈ സംഗീത സംവിധായകന്റെ യാത്ര ഇനിയും തുടരട്ടെ. നമ്മുടെ യാത്രയും ഇവിടെ തീരുന്നില്ല. മറ്റൊരു ദിവസം മറ്റ് പാട്ടുകഥകളുമായിട്ട് നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. Bye-bye, take care and love you all.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: FM 90.4. It's rhythm of Palakkad.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വന്തമാക്കു ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം കൂട്ടുകൂടാം. അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.